ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ ചുമതലപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ആവർത്തനമാണെന്ന് തോന്നുമെങ്കിലും അതെല്ലാം പുതിയതാണ്. കാരണം ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും ഉണ്ടായതിൻ്റെ ആവർത്തനമോ അല്ല, ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതുമല്ല. അതേ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ചെയ്താൽ ശരിയാവുമോ, തെറ്റുപറ്റൂലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റുപറ്റുക എന്നത് നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സൂചികയാണ്. നാം മുന്നോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായ പല നിമിഷങ്ങളെയും പല സംഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒറ്റക്കിടത്തയിലാണെങ്കിൽ പിന്നീട് അയാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല, കാരണം അയാൾ മുന്നോട്ട് ചലിക്കുന്നതേയില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തെറ്റുകൾ സംഭവിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കൂടുതലുണ്ടായാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ മേഖലയിലൂടെയൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിലും ഒരിക്കലും പിഴവ് സംഭവിക്കുമെന്നോർത്ത് അതിൻ്റെ പരാതി ഭയന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

ശുഭദിന ചിന്തകൾ. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: സൈക്കിൾ റാലികൾ പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. വികസനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കാർഷിക ജില്ലകൾ എന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്തെ 100 ജില്ലകളിൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച 6 വർഷത്തെ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 ഉദ്ഘാടനം ചെയ്തത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 11 മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും കീഴിലെ 36 കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഈ പദ്ധതി ഏകോപിപ്പിച്ചു. ആഫ്രിക്കയ്ക്ക് അർഹമായ പ്രാതിനിധ്യം നൽകി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പുനഃസംഘടിപ്പിക്കണമെന്ന് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ആവശ്യപ്പെട്ടു. എത്യോപ്യയിൽ അഡിസ് അബാബയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇ കൊമേഴ്സ് ഡെലിവറി സേവനങ്ങൾക്ക് പുതുതായി 5% GST ഏർപ്പെടുത്തിയെന്ന രീതിയിൽ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചാരണം തെറ്റാണെന്ന് PIB വസ്തുത പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. 57 GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 17% നിന്ന് 5% ക്രമീകരിച്ചതായി കസ്റ്റംസ് സെൻട്രൽ ബോർഡ് വ്യക്തമാക്കിയതായും PIB അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. സുസ്ഥിര ചെറുകിട മത്സ്യബന്ധനത്തിന് ദേശീയ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിലെ ICR സ്വിഫ്റ്റിൽ കൂടിയാലോചന നടത്തി. മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ പ്രശ്നങ്ങളും ആശങ്കകളും മുൻഗണനകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യം. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾക്ക് ഡ്രോൺ പരത്തി നന്ദി അറിയിച്ച അദ്ദേഹം അടുത്ത വർഷം സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടത്തുന്ന കൊക്കൂണിന്റെ 20th പതിപ്പിനെ സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സംസ്ഥാനത്ത് ബദൽ ഊർജ്ജ മാർഗങ്ങളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പാലക്കാട് അട്ടപ്പാടി ഗ്രീൻ എനർജി കൊറിഡോർ പദ്ധതിയുടെ ഭാഗമായ മണ്ണാർക്കാട് അഗളി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലകളിലെ വൈദ്യുതി പ്രസരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ പദ്ധതികൾക്ക് സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും ആസുരിക ശക്തികൾക്കുമേൽ ദൈവിക ശക്തിയുടെ പ്രാധാന്യവും വിളംബരം ചെയ്യുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. 9 രാവുകളും 10 പകലുകളും നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളോടെയാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞുള്ള പ്രഥമ തിഥി മുതലാണ് വ്രതാനുഷ്ഠാനങ്ങളോടെ നവരാത്രി ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. ഈ മാസം 18 പൂജവയ്പ്, 20 മഹാനവമിയും 21 വിജയദശമി നാളിൽ വിദ്യാരംഭ ചടങ്ങുകളും നടത്തും. 2nd ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: സംഗീത നൃത്ത ചുവടുകളാലും അരങ്ങേറ്റം കുറിക്കുന്ന കുരുന്നുകളാലും നഗരത്തിലെ വിവിധ കോവിലുകൾ ഈ മാസം 21 വരെ ശബ്ദമുഖരിതമാകും. മുനീശ്വരൻ കോവിൽ, പിള്ളയാർ കോവിൽ, കാഞ്ചി കാമാക്ഷിയമ്മൻ കോവിൽ, മുത്തുമാരിയമ്മൻ കോവിൽ, കൃഷ്ണൻ കോവിൽ, താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം തുടങ്ങി നഗരത്തിനകത്തും പുറത്തുമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കലക്ട്രേറ്റ് മൈതാനിയിൽ നാളെ വൈകുന്നേരം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ നഗരത്തിന്റെ ഇനിയുള്ള രാവുകൾ വർണ്ണ വെളിച്ചത്താൽ പ്രകാശപൂരിതമാകും.
0: ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. സീനിയർ പീഡിയാട്രിക് കാർഡിയാക് സർജൻ ഡോ വി സൌമ്യരമണൻ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ, കുസാറ്റ് മുൻ മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോ CV ജയമണി എന്നിവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകും. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇൻഡോറിലെ ഹോൾക്കർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. പരമ്പരയിൽ ഓരോ മത്സരം ജയിച്ച് ഇരു ടീമുകളും തുല്യ നിലയിലാണ്. ISL ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹി സ്പോർട്ടിംഗ് ക്ലബിനെ പരാജയപ്പെടുത്തി. 2-3 ബംഗളൂരുവിന്റെ ജയം. ഗോവ ചെന്നൈ മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി സമനിലയിൽ അവസാനിച്ചു. കൊച്ചിയിൽ നടന്ന ആറാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ അഞ്ചാം പാദ മത്സരത്തിൽ പള്ളാതുരുത്തി മേൽപ്പാടം ചുണ്ടൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. വിയപുരം ചുണ്ടൻ രണ്ടാം സ്ഥാനവും നടുഭാഗം ചുണ്ടൻ മൂന്നാം സ്ഥാനവും നേടി. മന്ത്രി റോജി എം ജോൺ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പുല്ലാട് ഉപജില്ല ജേതാക്കളായി. തിരുവല്ല ഉപജില്ല രണ്ടാം സ്ഥാനവും പത്തനംതിട്ട ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. തലശ്ശേരിയിൽ സമാപിച്ച കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ പയ്യന്നൂർ ഉപജില്ല ജേതാക്കളായി. 17-ാം തവണയാണ് പയ്യന്നൂർ ചാമ്പ്യന്മാരാകുന്നത്. തലശ്ശേരി നോർത്ത് ഉപജില്ല രണ്ടാം സ്ഥാനവും മട്ടന്നൂർ ഉപജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് സൌത്ത് മണ്ഡലം എംഎൽഎ ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ തീരദേശ വികസനത്തിനായി നടപ്പാക്കുന്ന സ്നേഹസാഗരം പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന് കീഴിലെ സാഫ്, അക്ഷരസമുദ്രം പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെയുള്ള സർവേയുടെ രണ്ടാം ഘട്ടം ഇന്ന് സൌത്ത് ബീച്ച് തീരപ്രദേശത്ത് നടത്തും. രാവിലെ പള്ളിക്കണ്ടി ജിഎൽപി സ്കൂളിലാണ് തുടക്കം. വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളാണ് സർവേയിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.

0: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. വിജയകരമായി ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ സംഘാടക മെരവിന്റെ സാക്ഷ്യപത്രമാണ്. യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും പങ്കാളിത്തമില്ലാത്ത ബ്രിക്സ് ഉച്ചകോടി വർത്തമാനകാല സമൂഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ശക്തിയാണ് ശരി എന്നത് പഴയ ചിന്താഗതിയാണ്. അത് ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളും ചേർന്നാണ് രാജ്യാന്തര നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. എല്ലാ രാജ്യങ്ങളും തുല്യരാണ്. അവരുടെ പരമാധികാരം മാനിക്കണം. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. തർക്കങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണം. തീരുവ യുദ്ധത്തിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കണം. പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെയാണ് ബ്രിക്സ് ഉച്ചകോടി വിമർശിച്ചത്. ഡ്രോൺ ആക്രമണങ്ങളുടെ പേരിൽ പരസ്പരം പഴിചാരുന്ന ഇറാനെയും UAE എന്ന രാജ്യത്തെയും ഉച്ചകോടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ കഴിഞ്ഞതും ഇന്ത്യയുടെ വിജയമാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും സൃഷ്ടിക്കുന്ന പ്രതിരോധം എണ്ണയുടെ നീക്കത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയെ ധിക്കരിച്ച് ഈ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ അമേരിക്കയും ഇറാനെ ധിക്കരിക്കുന്ന കപ്പലുകളെ ഇറാനും ആക്രമിക്കുന്നു. നിരന്തരം യുദ്ധം നടക്കുന്നതിനാൽ ഒട്ടുമിക്ക കപ്പലുകളും ഈ വഴിയുള്ള സഞ്ചാരപാത ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. തന്മൂലം അന്താരാഷ്ട്ര വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ വലിയ കുറവുണ്ടാവുകയും പെട്രോളിന്റെ വില കുതിച്ചുയരുകയും ചെയ്യുന്നു. ഇറാൻ അമേരിക്ക യുദ്ധമാണ് ഈ പ്രതിസന്ധിക്കു കാരണം. ഈ യുദ്ധം തുടരുമ്പോഴും ചെങ്കടൽ വഴി സൗദി അറേബ്യ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധം നീണ്ടുപോയിട്ടും ഊർജ പ്രതിസന്ധി രൂക്ഷമാകാതിരുന്നത്. ഈ ആഴ്ചയിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൗദികളുടെ ആക്രമണത്തിന്റെ ഫലമായി ചെങ്കടൽ വഴിയുള്ള സൗദിയുടെ എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഹൗദി വിമതന്മാരും ഇറാനും ആക്രമണം തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര രംഗത്ത് വലിയ ഊർജ പ്രതിസന്ധി ഉണ്ടാകും. അധാരണ നാം കേൾക്കുന്ന ഒരു പരാതിയാണ് വായന മരിക്കുന്നു എന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള വായന മരിച്ചു എങ്കിലും ഇന്റർനെറ്റ് യുഗത്തിൽ വായനയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് എതിർവാദം. പുതിയ തലമുറ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട നിരവധി പേജുകളുള്ള ഡേറ്റകൾ നിത്യവും പ്രോസസ് ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ മനസ്സിന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന വായന കുറയുന്നു എന്നാണ് സിംഗപ്പൂർ സർക്കാരിന്റെ വിലയിരുത്തൽ. മനസ്സിന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന വായനയെ പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സർക്കാർ വെബ്സൈറ്റിൽ കയറി വായിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. ഒരു ദിവസം 15 മിനിറ്റെങ്കിലും വായിക്കണം. ഇങ്ങനെ വായിക്കുന്നവർക്ക് ഓരോ ദിവസവും ഏതാനും പോയിന്റുകൾ ലഭിക്കും. അവസാനം ഇത് പണമായി മാറ്റാം. ഇതുവഴി ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു തുകയായിരിക്കും. ഇതൊരു പണസമ്പാദന മാർഗമല്ല. സങ്കീർണമായ ലോകത്തെ നേരിടാൻ ചിന്താശക്തിയും വിവേചന ബുദ്ധിയുമുള്ള വായനക്കാരുടെ തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസയിൽ നിന്നും ഉക്രൈനിന്റെ തലസ്ഥാനമായ കീവിലേക്ക് പോയ ഒരു തീവണ്ടിക്കു നേരെ ഞായറാഴ്ച റഷ്യയുടെ ആക്രമണമുണ്ടായി. പോളണ്ടിന്റെ അതിർത്തിക്ക് സമീപത്ത് വെച്ചായിരുന്നു ആക്രമണമെങ്കിലും സ്ഫോടനം നടന്നത് ഉക്രൈനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പോളിഷ് ട്രെയിനിന്റെ എഞ്ചിൻ തകർന്നുവെങ്കിലും ആളപായം ഉണ്ടായില്ല. ഈ നടപടി നാറ്റോയിലെ അംഗമായ പോളണ്ടിന്റെ സുരക്ഷയ്ക്കു ഭീഷണിയാണെന്നും നാറ്റോ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം എന്നുമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ നാറ്റോയ്ക്ക് ഉറപ്പില്ല. ഒരു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി, CIA ഇപ്പോഴത്തെ തലവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തികൾ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ കടന്നുപോയി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് സ്ഫോടനത്തിന്റെ ലക്ഷ്യം ഈ വ്യക്തികളായിരിക്കാം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇവരുടെ യാത്രയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോർന്നത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഉക്രൈൻ കാണുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം മൂലം ഹോർമൂസ് കടൽ ദിക്കു വഴിയുള്ള എണ്ണ ടാങ്കറുകളുടെ നീക്കം ഗണ്യമായി കുറഞ്ഞു. ഹൗദികളും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധം മൂലം ചെങ്കടൽ വഴിയുള്ള എണ്ണ നീക്കവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $100 ഉയർന്നു. തൽഫലമായി ലോകത്തെല്ലായിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. ഈ വില വർധനവ് അതേപടി ഇന്ത്യയിൽ അനുഭവപ്പെടാതിരിക്കുന്നത് ഭാരത സർക്കാരിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. എണ്ണ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു. സിറിയ, ഗോട്ടിമല, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് വലിയ ജനകീയ സമരങ്ങൾ ഉണ്ടായി. എന്നാൽ നവംബറിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ യുദ്ധം തുടരും എന്ന രീതിയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. February 28 ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടാകുന്നില്ല. പുണ്യനഗരമായ മെക്കയ്ക്കു സമീപം വരെ എത്തിയ ഹൗദികളുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി സൗദി അറേബ്യ അവകാശപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി മെക്ക നഗരത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ പ്രഖ്യാപിച്ചു. വിശുദ്ധ നഗരത്തിനെതിരെയുള്ള ആക്രമണം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എന്നാൽ സൗദിയുടെ എണ്ണപ്പാടങ്ങളെയാണ് ആക്രമിച്ചത്, മെക്കയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഹൗദികളുടെ പ്രതികരണം. ഹൗദികളുടെ ആക്രമണത്തിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഇറാൻ പ്രതികരിച്ചു. ആരും തന്നെ ഹൗദികളെയും ഇറാനെയും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. 57 മുസ്ലിം രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോർപ്പറേഷൻ ഈ ആക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അധിക്ഷേപിച്ചു. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നാണ് മെക്ക പ്രതിരോധ സഖ്യം രൂപീകരിച്ചത്. ഈ സഖ്യത്തിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ സഖ്യത്തെ ആക്രമിച്ചതായി കാണണം എന്നാണ് വ്യവസ്ഥ. സൗദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മെക്ക സഖ്യം യുദ്ധത്തിൽ ചേരാനുള്ള സാധ്യതയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റന്മാരുടെ ഒരു സംഘം ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന് നിവേദനം നൽകി. 2023 മുതൽ തടവിൽ കഴിയുന്ന ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവനോട് പുറത്തുവരാൻ കഴിയില്ല എന്നാണ് പഴയ സുഹൃത്തുക്കളുടെ ആശങ്ക. സുഹൃത്തുക്കൾ മാത്രമല്ല പാകിസ്ഥാനിലെ പരമോന്നത നീതിപീഠവും ഇതേ ആശങ്ക പങ്കുവച്ചിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തെ ജയിലിൽ നിന്നും ഷിഫ ഇന്റർനാഷണൽ എന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം. വക്കീലുമായും അടുത്ത ബന്ധുക്കളുമായും ആശയവിനിമയം നടത്താൻ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതി കഴിഞ്ഞ മാസം നിർദ്ദേശിക്കുന്നതാണ്. ഒരു തടവുപുള്ളിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയാൽ ഇതേ ആവശ്യം മറ്റുള്ളവർ ഉന്നയിക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് പാക് സർക്കാർ കോടതിയെ അറിയിച്ചത്. വിദഗ്ധന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ജയിലിൽ കിടക്കാനുള്ള ആരോഗ്യമുണ്ടെന്ന് എഴുതി വാങ്ങുകയും ചെയ്തുകൊണ്ട് പാക് സർക്കാർ ഇമ്രാൻഖാന്റെ ജയിൽ മാറ്റം തടയുകയായിരുന്നു. അടുത്ത കാലത്ത് തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച 2 MLA തൽസ്ഥാനം രാജിവെച്ച് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചു. തന്നെ വിജയിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ഇപ്പോഴത്തെ ഭരണകക്ഷിയിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാനും ഭരണകക്ഷിക്കാരായി നിയമസഭയിൽ തിരികെ എത്താനുമാണ് ഈ സാഹസം. ഒരു തിരഞ്ഞെടുപ്പ് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നും രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ഉപതിരഞ്ഞെടുപ്പ് അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു. ഇപ്പോഴത്തെ നിയമം ഈ പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നും നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പാർട്ടി മാറുമ്പോൾ നിയമസഭാ അംഗത്വം രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു നല്ല കീഴ്വഴക്കമായിട്ടാണ് സാധാരണ കാണുന്നത്. നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്ത് 3 മാസം കഴിയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് കുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. 13 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആദ്യമായി ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നത് ഓസ്ട്രേലിയയിലായിരുന്നു. ഈ പാത പിന്തുടരുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഫ്രാൻസാണ്. എന്നാൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ കോടതി അനുവദിച്ചില്ല. ഡെൻമാർക്ക്, സ്പെയിൻ, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. ആദ്യമായിട്ടാണ് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾക്കും ബാധകമായ ഒരു നിയമം നിർമ്മിക്കുന്നത്. ദോഷവശങ്ങൾ ഒഴിവാക്കി നിർമ്മിത ബുദ്ധി മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള ഒരു നീക്കം എന്നാണ് പുതിയ പരിഷ്കരണത്തെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസുല വിശേഷിപ്പിച്ചത്. ഇതിനായി പ്രധാനപ്പെട്ട സമൂഹ മാധ്യമ ഉടമകളുമായി ചർച്ചകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇത്തരം നിയന്ത്രണങ്ങളെ കാണുന്നവർ പോലും അതിനനുകൂലമായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ 100% വരെ അധിക തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ല് അമേരിക്കൻ കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങളും പാസാക്കി. സെനറ്റിൽ ഭൂരിപക്ഷം കുറവാണെങ്കിലും പ്രതിനിധി സഭയിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ ഈ ബില്ല് നിയമമാകും. റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നതാണ് ഈ ബില്ല്. എണ്ണ വാങ്ങുന്നതിലൂടെ ഉക്രൈനെതിരെയുള്ള യുദ്ധം തുടരാൻ റഷ്യയെ സഹായിക്കുന്നു എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ് തകർക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഏതു രാജ്യത്തു നിന്നും ഏതുൽപ്പന്നം ഇറക്കുമതി ചെയ്യണം എന്നത് തങ്ങളുടെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണെന്ന് ചൈനയും ഇന്ത്യയും നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വർദ്ധിപ്പിച്ച തീരുവയുടെ കാര്യത്തിൽ പോലും കാനഡ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി സമവായമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീരുവയുദ്ധം
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 4,900 കോടി രൂപ മുതൽ മുടക്കുള്ള ചെന്നൈ മെട്രോ റെയിൽ പദ്ധതി അദ്ദേഹം നാടിന് സമർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 750 കോടിയിലധികം രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച പളനി, വെല്ലൂർ കന്റോൺമെന്റ്, അംബാസമുദ്രം, പരമക്കുടി, നാമക്കൽ എന്നീ 5 സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവ്വഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ല്യൂബ് ഓയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയ സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിളിന്റെ 94th പതിപ്പ് വാരാണസിയിൽ നടക്കുന്നു. രാവിലെ 6 സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്നാരംഭിച്ച റാലി ദീക്ഷാമണ്ഡപിൽ സമാപിക്കും. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലും പരിപാടി നടക്കും. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അനാവശ്യമായ ഇടപെടലാണതെന്നും ഇന്ത്യ വ്യക്തമാക്കി. നിഷ്പക്ഷതയും വിവേചനരഹിതവുമായ സമീപനവും പാലിക്കണമെന്ന ഉത്തരവാദിത്തത്തിനനുസൃതമായി മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന വൻ പ്രതിഷേധങ്ങളിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ജനീവയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സംഘം പ്രസ്താവനയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എത്യോപ്യയിലെ അഡിസ് അബാബയിൽ നടന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര ദൌത്യത്തലവന്മാരുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ സൌത്ത് ഐക്യം, തന്ത്രപരമായ സ്വയംഭരണാധികാരം, പൊതുവായ വികസന ലക്ഷ്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും മറ്റൊരു ചടങ്ങിൽ ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ആഫ്രിക്കയ്ക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന തരത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ പരിഷ്കരണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: India and Africa cannot remain unrepresented in global decision making. This decade has seen the UN slide steadily into irrelevance, helpless in the face of major challenges. Our objective is to make global governance more democratic, more responsive, and more representative. And in doing so, make the United Nations itself more capable and more credible.
0: പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യമേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അയൽരാജ്യമായ യമനിൽ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി നേതൃത്വത്തിലുള്ള സഖ്യം അടുത്തിടെ നടത്തിയ ആക്രമണങ്ങളുടെ തുടർച്ചയാണിത്. വിമാനത്താവള ആക്രമണത്തെക്കുറിച്ച് ഹൂതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. സൈബർ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ച ചെയ്ത കേരള പോലീസിന്റെ കൊക്കൂൺ 2026 കൊച്ചിയിൽ സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 2027 സെപ്റ്റംബർ 21 മുതൽ 28 വരെ നടക്കുന്ന കൊക്കൂണിന്റെ 20-ാം പതിപ്പിനെ അദ്ദേഹം സ്വാഗതം ചെയ്തു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. ദുർഗാദേവിയെ ആരാധിക്കുന്ന 9 ദിവസം നീണ്ടുനിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 2-ാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂരിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇത്തവണ 11 ദിവസമാണ് ആഘോഷ പരിപാടികൾ. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ കളക്ട്രേറ്റ് മൈതാനത്ത് നാളെ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഐഎസ്എൽ ഫുട്ബോളിന്റെ 13-ാം സീസണിന് തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ബംഗളൂരു സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ 3-2 തോൽപ്പിച്ചു. ഗോവയും ചെന്നൈയിൻ ഫുട്ബോളും ക്ലബും തമ്മിലുള്ള മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചു. ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാഷിയെയും ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയെയും നേരിടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓൺലൈൻ ഷോപ്പിംഗ് ഡെലിവറി സേവനങ്ങൾക്ക് പുതിയതായി 5% GST ഏർപ്പെടുത്തിയെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 57-ാമത് GST കൌൺസിലിന്റെ ശുപാർശ പ്രകാരം GST നിരക്ക് 18% നിന്ന് 5% ക്രമീകരിച്ചിട്ടുണ്ടെന്ന് PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പശ്ചിമ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി പോലീസ് ഗതാഗത സംബന്ധമായ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. നിലവിലെ സാഹചര്യമനുസരിച്ച് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും വഴിതിരിച്ചുവിടലുകളും ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിരുന്ന 45 മെട്രോ സ്റ്റേഷനുകളിലെയും കവാടങ്ങൾ തുടർന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഇന്നലെ രാത്രി 10 വരെ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നു. എല്ലാ ട്രെയിൻ സർവീസുകളും ഇന്ന് സാധാരണ സമയക്രമം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 ഉച്ചയ്ക്ക് 2 ന്യൂഡൽഹി ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തേണ്ടിയിരുന്ന മെയിൽ എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കാൻ റെയിൽവേ നേരത്തെ തീരുമാനിച്ചിരുന്നു. പ്രതിഷേധത്തിനിടെ ഡൽഹി പോലീസ് വെടിയുതിർത്തു എന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ഗ്ലോബൽ സൌത്ത് ഐക്യത്തിലും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് പ്രകടിപ്പിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ. പ്രധാൻമന്ത്രി ധൻ ധാന്യ കൃഷി യോജന ഇന്ന് 1 പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഗോവ ചെന്നൈയിൻ മത്സരം സമനിലയിൽ.

0: ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്. ഇത് എന്റെ റേഡിയോ 91.1.

ഹായ് ഹലോ, എന്നത്തെയും പോലെ ഒരു ഞായറാഴ്ച മനോഹരമാക്കാൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ നിന്ന് കൂടെ ഉള്ളത് നിധിനാണ്. അപ്പോൾ ഇങ്ങ് വരുന്ന വഴിക്ക്, അതായത് വീട്ടിൽ നിന്നും ഇവിടെ വരുന്ന വരെ, ഞാനൊരു പാട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പാട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ല, പാട്ട് പാടിക്കൊണ്ടാണ് വന്നത്. പാട്ട് ഇങ്ങനെയാണ്: ഒരു വേനൽപ്പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂക്കം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ. ഓ, എന്തൊരു വരികളാണല്ലേ. ഒരു

നല്ലതല്ലേ, നല്ല നല്ല വരികളാണ്. രാവിലെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എനിക്കിത്. അതായത് ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ കിട്ടുന്നൊരു സമയം രാവിലെ, അതൊക്കെ ഇങ്ങനെ മുഖത്തടിച്ചുകൊണ്ട് ഈ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഒരു യാത്രയൊക്കെ അടിപൊളിയായിരിക്കും. എന്തായാലും എന്നത്തെയും പോലെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളങ്ങനെ തുടങ്ങുകയാണ് നമ്മുടെ പരിപാടി. ഇത് എൻ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. കൂടെയുള്ളത് നിധിനാണ്. ഇപ്പോൾ നിങ്ങൾ എന്തായാലും പാട്ടായി കേട്ട് വരൂ. ടോപ്പിക് എന്താണെന്ന് പറയാം.

അങ്ങനെ രാവിലെ പാട്ട് പാടി ഞാൻ നിങ്ങളെ വെറുപ്പിച്ചു എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന പ്രതീക്ഷയിലാണ് ഞാൻ പാട്ട് പാടിയത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രീറ്റിംഗ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പറയുന്നതിന് മുമ്പ്, ഇന്നലെ നമ്മുടെ വിഷയം നമ്മൾ കുളിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നതായിരുന്നു. എന്നാൽ ഇന്നത്തെ വിഷയം നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കുളിച്ച് ഒരുങ്ങി നല്ല കുട്ടപ്പനൊക്കെ ആയിട്ട് പോകുന്നൊരു കാര്യമുണ്ട്, പെണ്ണ് കാണാൻ പോകുന്നത്. അതെ, ഞാൻ ഇതുവരെ പെണ്ണ് കാണാൻ പോയിട്ടുള്ള ഒരാളല്ല. അപ്പം എനിക്കിതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്ന് വെച്ചോ നിങ്ങൾ. അല്ലെങ്കിൽ എനിക്ക് പെണ്ണ് കാണാൻ പോകുന്നവർക്ക് ഇതൊരു ടിപ്പായിരിക്കും ഈ ഒരു ഇന്നത്തെ ഒരു ടോപ്പിക്ക്. കാരണം നിങ്ങൾ പെണ്ണ് കാണാൻ പോയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതായത് പേരെന്താണ്, എന്തുവരെ പഠിച്ചു എന്നല്ല, അല്ലാതെ ഒരു പെൺകുട്ടിയുടെ മനസ്സറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിച്ചു കാണും. ആ ചോദ്യമാണ് ഇന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഇതിനി പെണ്ണ് കാണാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും ഇന്നത്തെ ഈ ടോപ്പിക്ക്. എനിക്കും ഇതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിങ്ങൾ നേരിട്ട് ആ ചോദ്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്, ഇനി നിങ്ങൾ പെണ്ണ് കാണാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്, അപ്പോൾ നിങ്ങൾ ആ ചോദ്യം ഞങ്ങളോട് പറയൂ. അതിനായിട്ട് വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 954-7000-912. ഈ വിഷയം കേട്ടപ്പോൾ തന്നെ നമ്മുടെ ശരത്ത് ഇവിടെ ചിരിക്കുന്നുണ്ട്. എന്താ നടത്തില്ല ശരത്ത് പെണ്ണ് കാണാൻ പോയപ്പോൾ എന്താണ് ചോദിച്ചത് നമുക്കറിയത്തില്ല. എന്തായാലും അത് നമ്മളിപ്പോൾ ചോദിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ശ്രോതാക്കൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് നേരിട്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് എന്ന് നമുക്കിന്ന് അറിയണം. അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിൽ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് ഗ്രീറ്റിംഗ്സ് ആണ്, സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അർജുൻ നിതിനാണ്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ച ചോദ്യം, അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ നിങ്ങൾ നേരിട്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇനി നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, അത് പറഞ്ഞു തീർന്നില്ല, അതിനിപ്പോൾ നമുക്കൊരു കോള് തന്നിട്ടുണ്ട്, നമുക്ക് കോള് കണക്ട് ചെയ്യാം. ഹലോ
1: ഹലോ
0: ഹലോ, ആ പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ആ എന്താണ് പറഞ്ഞോളൂ. സുഖാണ് സുഖാണ്.
1: മോന്റെ ഈ സൗണ്ട് കേൾക്കുമ്പോ എന്റെ സാധ്യത കൂട്ടി
0: സാധിക്കും. താങ്ക് യു അമ്മേ.
1: എന്താണെന്നറിയാം മോനെ, എന്റെ കൊച്ചുമോന്റെ പ്രായം പോലും ഇല്ല, ഞാൻ മണ്ണക്കാരി റിസോർട്ടിൽ തിരക്കി പിടിച്ച് ഞാൻ മോന്റെ വീട്ടിൽ വരും.
0: ഓ,
1: അതിനുമ്പോ ഞാൻ റേഡിയോയിൽ നമ്പർ കഷ്ടമാണ്.
0: ഇത് പറ പെണ്ണ് കാണാൻ,
1: ഞങ്ങള് പഴയ പാസഞ്ചർ വിളിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
0: ഒരു കുഴപ്പമില്ല, വിളിച്ചോ വിളിച്ചോ.
1: അല്ല മോനെ, ഈ ഒരു കൊതി കൊടുത്താൽ അത് എറിയാൻ അറിയാവുന്ന ആളെ എറിയത്തുള്ളൂ, ഇല്ല അറിയാമെങ്കിലേ എറിയത്തുള്ളൂ. കൈ കിട്ടിയ സാധനം പോലും എടുത്തതാണ്. ഒരഭിപ്രായം പറയാൻ, മുടിയുള്ളവര് മുടി പിന്നിടും, മുടി മുട്ടപ്പി ചെയ്യും. മുടിയില്ലാത്ത മുട്ടച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ട്. ഞങ്ങൾക്ക് രണ്ട് വാചകം പറയാനറിയാം. ഞങ്ങൾ ഒന്നാട്ടുകാര പാസഞ്ചറിന്റെ നമ്മുടെ നട്ടല്ലെന്ന് പറയുന്നത് നമ്മുടെ
0: ജനങ്ങളാണ്.
1: അത് വിട്ട് കളയില്ലേ, തീർന്ന്.
0: ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അമ്മേ പെണ്ണ് കാണാൻ വന്നപ്പോ എന്താണ് അച്ഛൻ ചോദിച്ചൊരു ചോദ്യം കാണുമല്ലോ.
1: ഓനെ, ഞാൻ ആദ്യമായിട്ട് എന്റെ ഭർത്താവിനെ ഞാൻ കയർ വിരിക്കുക. അന്നൊരു ഞങ്ങളടുത്ത കയർ വീരിപ്പുണ്ട്, ഞാന് വേറൊരു കൊച്ചും കൂടെ നിന്ന് കയർ വിരിക്കും. അപ്പം പുള്ളിക്കാരൻ അവരുടെ വേറെ മോഡാളിയുണ്ട്, കയർ കെട്ടാനായിട്ട് പോയി. അപ്പം ഇങ്ങനെ ഒരു വള്ളത്തേല വന്നിറങ്ങിയപ്പോ ഞാനിങ്ങനെ നോക്കി, എന്റെ കൂടെ ഒന്ന് വെച്ചു ഇങ്ങനെ ആരാന്നുള്ളത് നോക്കി. നമ്മള് ചെറു പ്രായമല്ല, 18 വയസ്സൊക്കെ. ഇങ്ങനെ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു പാട്ട്, ഇയാളെ എന്റെ ഹസ്ബൻഡ്.
0: എന്തൊരു പാട്ടാ?
1: ഞാൻ ഇന്നും ഓർക്കും ആ പാട്ട്.
0: ഏത് പാട്ടാ പാടിയേ?
1: അറിയാ, കളിയാക്കുമായിരിക്കും. ചാടിക്കടിയട കൊച്ചുരാമ, ചാടിക്കടിയട കൊച്ചുരാമ, ചേറുകണ്ണടിച്ചടി ചെറിഞ്ഞു വട്ടാതെ കേറിപ്പറിയട കൊച്ചുരാമ.
0: ഈ പാട്ടിന് ഇത്ര റൊമാന്റിക് വിഷമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇനി തൊട്ട് ഇത് മോസ്റ്റ് റൊമാന്റിക് സോങ് ആയിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ പാട്ട്.
1: ഞാൻ പറഞ്ഞപ്പോ ഇയാളുടെ ചേമ്പറിൽ ഞാൻ പാട്ട് കേട്ടോ, എന്റെ കൂട്ടുകാരി നിനക്കെന്താ പറഞ്ഞ, അത് പാടിയിട്ട് പോട്ടെ, സന്തോഷമായിക്കോട്ടെ. പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പം വേറെ ഒരാള് ചേർത്ത് പറഞ്ഞു വിടുവാ, ആ നിന്ന് കയറി വീഴ്ച കൊച്ചിനെ എനിക്ക് ഇഷ്ടമാന്ന്
0: പറഞ്ഞ.
1: ഞാൻ അന്നേരം ഒരു മറുപടി പറഞ്ഞു, എന്റെ ഈ കൊല്ലവേ റേഡിയോ കേൾക്കുന്നവർക്ക് എന്നാ ഇതറിയാ, പിന്നെ ഇയാളെയാ, ഇയാളെ തന്നെ അമ്പലത്തെ ഈ അമ്പലത്തിലെ ഉത്സവത്തിന് കുതിരയോട് ഉമ്പിക്കൊണ്ടിരുന്ന പാവയാട്ട്
0: അന്നേരം
1: ആളിന്റെ അടുത്ത് പറഞ്ഞിട്ട്, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ കുതിരയുടെ മുമ്പിൽ തന്നെ ഈ പാവയെ കെട്ടും.
0: ഓ, റിവഞ്ച് റിവഞ്ച് കെട്ടില്ലേ, മെയിൽ ഈഗോ ഈഗോ ഹേട്ട് ചെയ്തു.
1: ഞങ്ങൾ ജീവിച്ച് ആള് മരിച്ചുപോയി. ഇതിപ്പഴും എല്ലാവരും പറയും, പണ്ട് പാവയാട്ട് നിർത്താൻ പറഞ്ഞ ഭർത്താവിന് എന്റെ സഹോദരം വരെ ഇത് കേട്ടോണ്ടിരിക്കുവായിരിക്കും എന്റെ വീട്ടിൽ. അത്രയ്ക്കും ഒരു ഫേമസായ കല്യാണമായിരുന്നു, പക്ഷെ ജീവിച്ച് ദുഃഖങ്ങൾ അനുഭവിച്ച് ഇപ്പൊ സൂക്ഷിക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊരു ജീവിതമാണ്, ഇങ്ങനെയൊക്കെ സന്തോഷത്തോടെ പോകും. അന്ന് ആരാ മോനെ മുഖം കണ്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നത്?
0: അന്ന് പേടിയായിരുന്നു അല്ലേ?
1: പേടി എന്ന് പറയാ, അമ്മ ഇഷ്ടത്തിനൊന്നും നടത്തത്തില്ലല്ലോ മോനെ. ഞാൻ ഒരുപാട് വാശി പിടിച്ചതാണ് നടത്തത്തില്ലെന്ന്, ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് വേണ്ട എന്നുള്ള ഒരു വലിയ വാശിയില്ലായിരുന്നു. പക്ഷെ വീട്ടുകാരും അറിഞ്ഞിട്ട് അവര് നല്ല കുടുംബക്കാരാ, അവർക്ക് അത് ആനയുണ്ട് ഊനയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ അച്ഛന് കമ്പനി ജോലി ഉണ്ടായിരുന്നു, ഇച്ചിരി സാമ്പത്തികം ഉണ്ടായിരുന്നു മോളെ മോനെ. എന്റെ കല്യാണത്തിന് പോലും അമ്മ അതൊന്നും ചേർന്നില്ല സാമ്പത്തിക പ്രശ്നം കാരണം. എന്നിട്ട് പോലും ഈ ഭർത്താവ് പറഞ്ഞു, എനിക്ക് ഒരുപാട് മുതല് വേണം, എനിക്ക് ഈ പെണ്ണിനെ കെട്ടിയാൽ മതി, ഇല്ല വാശിയിരിക്കുന്നെ. നമുക്കന്ന് അത്രയും മെമ്മറി ഒന്നും ഇല്ലല്ലോ മോനെ, നമ്മളെല്ലാം കെട്ടിനകത്തിട്ട് ഇങ്ങനെ അടച്ചിട്ട വിലയെ പോലെ കൂട്ടി കിടന്ന് വളരുന്നില്ലേ പറഞ്ഞു. ലോകമായിട്ടൊന്നും അറിയത്തില്ലല്ലോ. ഇന്നത്തെ ലോകമായിരുന്നെങ്കിൽ നമുക്ക് കുറെ അറിവൊക്കെ വന്നു. പക്ഷെ പുള്ളി പറഞ്ഞ വാക്ക് പാലിച്ച് എനിക്ക് ഭയങ്കര, എനിക്ക് മരിക്കുന്നവരെയും ഇന്നും ലോകത്ത് ഇത് എല്ലാവർക്കും അറിയാം. അന്നെന്ന് പറയുന്നത് ഇന്നത്തെ പെമ്പിള്ളേര് മുക്കാൽ ശതമാനം ഒരു താലി കെട്ടിയാൽ മതി, ബാക്കി എല്ലാം കൂട്ടി ഇങ്ങോട്ടും പോണ്ടായി.
0: എന്തിലമ്മേ വിളിച്ചത്? ഒരുപാട് ഒരുപാട് സന്തോഷം
1: കേട്ടോ. അതൊരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടോ.
0: പറഞ്ഞോ അമ്മേ.
1: നല്ല
0: കാര്യം.
1: ഞാൻ ഇന്നലെ എന്റെ കടങ്കഥ പറഞ്ഞു പറഞ്ഞു ഒരു ചേട്ടൻ, ചേട്ടനാണോ എനിക്ക് ചോദിച്ചില്ല. കൊറച്ച് എനിക്ക് അദ്ദേഹത്തിന്റെ ആ മാധ്യമങ്ങൾ കാരണം കൊറേ അറിവോട് സംസാരിക്കുന്നുണ്ട്. കൊറേ നല്ല പ്രവൃത്തിയിൽ നല്ലതിരി വന്ന്, അപ്പൊ നമ്മൾ ഇച്ചിരി നല്ലതാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നമ്പർ ഒന്ന് മേടിക്കാൻ പുള്ളി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയാം. പുള്ളി ചോദിച്ചായിരുന്നു ഈ അറിവിൽ നിന്ന് വേണമല്ലോ അമ്മേനെ അറിവ് നേടിയെടുക്കാൻ.
0: അപ്പൊ
1: മോനെ മോൻ എല്ലാവിധ സന്തോഷവും കേട്ടോ. മോൻ നല്ല ഉയരങ്ങളിലോട്ട് കയറി വെട്ടോ.
0: ശരി അമ്മേ.
1: ശരി മോനെ.
0: അപ്പോൾ നമ്മൾ ഈ കോളൊക്കെ കേട്ടു. ഇത് നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് മോർണിംഗ്. ഞാൻ കൊല്ലത്ത് നിന്നും വിഷ്ണുവാണ്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോകാനാണോ താല്പര്യം, അതോ വീട്ടിൽ നിൽക്കാനാണോ ഇഷ്ടമെന്നാണ് ചോദിച്ചത്. ചോദ്യം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തുറന്നു പറയാൻ പറ്റി. അതായത് ചേച്ചി ചിലപ്പോൾ ജോലിക്ക് പോകണം എന്നായിരിക്കും പറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ് നമ്മുടെ വിഷ്ണു ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിഷ്ണു ചേച്ചൻ എന്തായാലും വിഷ്ണു ചേട്ടൻ മെസ്സേജ് അയച്ചത് എന്തായാലും ഓക്കെ. കോൾ എടുക്കാം. കോളുണ്ടേ. ഹലോ
2: ഹലോ
0: ആ ഹലോ
2: ഹലോ നിതിൻ
0: കുട്ടാ.
2: എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ സബ്ജക്ട് എന്താ? ഞാൻ ഇപ്പൊ ഒരു ജസ്റ്റ് ഒന്ന് ചിച്ചിന്ന് കേട്ടോ.
0: ചേച്ചി ഇന്നത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ചോദിച്ചൊരു ചോദ്യം കാണുമല്ലോ. അതായത് പേരെന്താണ്, അല്ലെ എത്ര വരെ പഠിച്ചു എന്നല്ല. ആ ഒരു ചോദ്യമാണ് നമുക്ക് ഇന്ന് അറിയണ്ടേ. കാരണം ഇവിടെ ആണ്ട പെണ്ണ് കാണാൻ പോയിട്ട് തയ്യാറായിരിക്കുന്ന കുറെ യുവതി
2: യുവാക്കളുണ്ട്.
0: അപ്പോൾ എനിക്ക്
2: പെണ്ണ് കാണുന്നതിന് മുമ്പ് കിട്ടട്ടെ. നമ്മൾ എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത് ദേഷ്യമുള്ള ഒരാൾക്ക് ക്ഷമയുള്ള ഒരാളെ കിട്ടണം.
0: ഓ
2: രണ്ടു ദേശീയക്കാരാണെങ്കിൽ അഴിയിട്ട് പിരിഞ്ഞിറങ്ങി
0: പോകും.
2: അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി. അങ്ങനെ ഞാൻ ഒരു പാട്ട് പാടിക്കൊണ്ട് തുടങ്ങാം.

0: കൊള്ളായിരുന്നു. ഇനി ഇനി ഇനി പറയൂ ആ ചോദ്യം, പറയൂ ആ ചോദ്യം
1: എന്ന് പറഞ്ഞ എന്റെ വീട്ടിലേക്ക് പിന്നെ എന്റെ ഹസ്ബൻഡ് പെണ്ണ് കാണാൻ വന്ന ഒരു കാര്യം ഞാൻ പറയുന്നത്. ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കൊല്ലത്ത ബിൻസ് ഹോസ്പിറ്റലിൽ ഐ സ്പെഷ്യലിസ്റ്റിന്റെ കണ്ണിന്റെ സെക്ഷനിലായിരുന്നു, ഓസാന ഐ
0: സെന്ററില്.
1: അപ്പൊ ഈ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരുപാട് കല്യാണാലോചനകൾ എനിക്കിങ്ങനെ വന്നായിരുന്നു, ഒത്തിരി ഒത്തിരി കല്യാണാലോചനകൾ. പക്ഷെ അതിനകത്ത് കറുത്തവരുണ്ടായിരുന്നു, വെളുത്തവരുണ്ടായിരുന്നു, പല പല സെക്ഷൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കില്ല, അതെല്ലാം തട്ടിത്തട്ടി പോട്ട് ലാസ്റ്റ് വന്നൊരു കക്ഷിയാണ് അദ്ദേഹം. അപ്പൊ ഇദ്ദേഹം വന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട് ഇവിടെ ആയിരുന്നു, മാവേലിക്കര ചെങ്ങന്നൂർ, അവരെ റിലേഷന്റെ വീട്ടിലായിരുന്നു. അപ്പം കക്ഷി അവിടുന്ന് ഒരാളുടെ കെയർ ഓഫിലാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പൊ കക്ഷി എന്താ അവിടുന്ന് പെണ്ണു പത്ത് മണിക്ക് ഇറങ്ങി രാവിലെ. അപ്പൊ ഇവിടെ വന്ന് കൊല്ലത്ത് വന്ന് കൊല്ലത്ത് നിന്നപ്പം ഈ കൂടെ വന്ന ഒരാള് പറഞ്ഞു വേറൊരു പെൺകൊച്ചുണ്ട് അതിനെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാന്ന്. പക്ഷെ അവിടെ പോയി കക്ഷി ഇതെല്ലാം കണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് വന്നപ്പോ മണി മൂന്ന് മണിയായി, കക്ഷിക്ക് ഫുഡും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ അപ്പൊ ഈ പറഞ്ഞ കക്ഷി പറഞ്ഞ അവിടെ ഒത്തിരി ആലോചനയൊക്കെ വന്നേ കക്ഷിയെ അവോയ്ഡ് ചെയ്യൂന്ന് എനിക്ക് അറിയത്തില്ല, നമുക്ക് അവിടെ അവര് സമ്മതിക്കത്തില്ല, ആ കൊച്ചിന് ഇങ്ങനെ ഒരുപാട് അതിന്റെ ഒരു ഇഷ്ടം അത് പറയുന്ന, അതുകൊണ്ട് ജോലിക്കൊക്കെ വിടണമെന്ന് പറയുന്നോണ്ട് നമുക്ക് അവിടെ പോവണ്ട, ആ കൊച്ചു സമ്മതിക്കത്തില്ല, ആ കൊച്ചു ഭയങ്കര സാധനമാന്നൊക്കെ പറഞ്ഞു. അങ്ങോട്ട് പോകണ്ട, ആള് ഭയങ്കര പ്രശ്നക്കാരിയാ, മുഖത്ത് അടിച്ചുകൊണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാ, അയാൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് അറിയാം കാര്യങ്ങൾ, എന്റെ വാപ്പിച്ചാട് ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയും അതിനകത്ത് കേസുകളായിട്ടൊന്നും ഇങ്ങോട്ട് വന്നേക്കരുതെന്ന്. അപ്പൊ ഞങ്ങൾ ഇനി പിന്നെ നല്ല ഫ്രീ ആയി സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പറഞ്ഞു മോളെ കിട്ടുന്ന ആര് സംശയമാണ്, അവര് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇദ്ദേഹം പറഞ്ഞു എങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ, അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോകാം, പക്ഷെ എനിക്ക് പേടിയാകത്തില്ല. എന്റെ വീട്ടിൽ വന്ന്, എന്റെ വീട്ടിൽ വന്ന് എന്റെ ഉമ്മിയൊക്കെ ആയിട്ട് സംസാരിച്ച്, ഉമ്മിയും കയ്യിലെടുത്ത് കക്ഷി, അപ്പൊ എന്റെ വാപ്പി വാപ്പി ഓപ്റ്റിക്കൽസിലാ. അപ്പൊ നേരെ എന്റെ വാപ്പിയുടെ ഓപ്റ്റിക്കൽസിൽ ചെന്ന്, അപ്പം ഞാനിപ്പോ അവിടെ ഹോസ്പിറ്റലിൽ ടൈം ആയതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല, അപ്പൊ എനിക്ക് അവിടെ നിന്ന് കറക്റ്റ് 4 മണിക്ക് ഇറങ്ങാൻ പറ്റൂ. അപ്പൊ പിന്നെ ഹോസ്പിറ്റലിൽ അവിടെ വന്ന്, ഇദ്ദേഹം വന്നില്ല, കക്ഷി വന്ന്. കക്ഷി എന്നിട്ട് മോളെ ഒരാള് രാവിലെ വന്നപ്പോ അവിടെ മോളെ വെയിറ്റ് ചെയ്യുക ഒന്ന് കാണാനായിട്ട്, എന്റെ പൊന്നു മോളൊന്ന് ചോദിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് ഇറങ്ങണേന്ന് പറഞ്ഞ്, ഇത്രയും മേം പറഞ്ഞു ശരി ഓക്കെ ഓക്കെ പൊക്കെയോ സാറ് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇൻചാർജ് വന്നപ്പോ ഇൻചാർജിനോട് ചോദിച്ചിട്ട് ഇറങ്ങി, അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. പക്ഷെ ഞാൻ അങ്ങനെ അവിടെ ഞങ്ങളുടെ ഒരു സമുദായത്തിന്റെ അനുസരിച്ച് വെച്ചുകൊണ്ടെങ്കിൽ നമ്മളങ്ങനെ മുമ്പിൽ ചെന്ന് ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. അതിന് ഞാൻ പിന്നെ എന്റെ ബാക്കിൽ കൂടി പോയി. എന്നപ്പോ എല്ലാരും പറഞ്ഞു നല്ല സുന്ദരനായ ഒരാൾ വന്നിരിക്കുന്നു, രഹനായ പെണ്ണായൽക്കാരല്ല എന്നുവെച്ചാൽ കക്ഷി എന്നിട്ട് കൊറേ നേരം. അങ്ങനെ ഞാൻ ഉമ്മി, അപ്പൊ ഉമ്മി ഞാൻ ചെന്ന് പറഞ്ഞു മോളെ മോളൊന്നും പറയില്ല, മോക്ക് ഇഷ്ടമായാലും ഇഷ്ടമല്ലോ ഒന്നും മോള് സംസാരിക്കണ്ട, മൂന്ന് മോഷിയായിട്ട് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്യുന്നു. കക്ഷി എന്നെ കണ്ട് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ, കക്ഷിക്ക് എന്തും പറഞ്ഞു അറിയാൻ വല്ലാത്തൊരു ഒരവസ്ഥ. അപ്പൊ എന്നോട് പറഞ്ഞു പേരെന്താന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു എന്റെ പേര് രഹിന, ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത്, എത്ര വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്നു ഇത്രയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പിന്നെ കക്ഷിയോട് ചോദിച്ചു എന്ത് എവിടാ വീടെന്ന് ചോദിച്ചു, അത് ഇന്നൊരു സ്ഥലത്താ. അപ്പൊ ഇദ്ദേഹം എന്നോട് പറയാ ഗ്ലാസ് വെള്ളം
0: തരും,
1: അപ്പൊ ജ്യൂസ് അടിച്ചാ, അപ്പൊ ഞാൻ ജ്യൂസ് ഉണ്ടായിരുന്നു പറഞ്ഞു, അപ്പൊ എനിക്ക് ജ്യൂസ് വേണ്ട, എനിക്ക് പച്ചവെള്ളം മതി. എന്നാ പച്ചവെള്ളം കുടിച്ചാൽ അദ്ദേഹം ചവച്ച കുടിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ, വെള്ളം കുടിച്ചപ്പോ വയറും വാ ഇങ്ങനെ ഇളകുന്നുണ്ട്. അപ്പൊ ഞാനും പറഞ്ഞു മനസ്സിൽ പറഞ്ഞു സുന്ദരനായ ഒരു പുരുഷനാണല്ലോ എന്റെ ഉള്ളില്,
0: മനസ്സിൽ പറഞ്ഞു
1: അന്നേരം ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടം ഇയാളെ കേട്ടോ. പിന്നെ ഞാൻ ഒരു വാക്ക് പറയാം, ഞാൻ ജീവിതത്തിൽ കല്യാണം, പക്ഷെ അതൊരു നല്ലൊരു എനർജി പോറാ, ജീവിതത്തിൽ കല്യാണം കഴിക്കുന്നെങ്കിൽ ഇയാളെ അല്ല വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കത്തില്ല.
0: അവിടെ തീരുമാനിച്ചു,
1: അയാൾ തീരുമാനിച്ചു പറഞ്ഞു എന്നൊരു വാക്ക് പറഞ്ഞു, ഞാൻ വലിയ കൊടിശ്ശന സമ്പന്നനൊന്നുമല്ല, പിന്നെ എന്റെ മരണസമയം വരെ ഇയാളെ ഞാൻ പൊന്നുകൂടെ നോക്കുന്നു പറഞ്ഞു, ഒരു ഒന്നും അറിയിക്കാൻ സന്തോഷമായിട്ട് നോക്കുമെന്ന് പറഞ്ഞു ആ ഒരു ഒറ്റ വാക്ക്. പിന്നെ അധികം സംസാരിച്ചില്ല, കക്ഷി അങ്ങ് പോയി. പക്ഷെ ഇതിനകത്ത് കുറെ ഡിഫിറ്റുകളൊക്കെ വന്ന്, കുറെ പ്രശ്നങ്ങളൊക്കെ വന്നു. കക്ഷി അന്നിട്ടും ഗൾഫിൽ ചേട്ടത്തി ഉണ്ടായിരുന്നു, അവരെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ആ കൊച്ചിനെ ഭയങ്കര ഇഷ്ടം, ഞാൻ അവളെ എല്ലാം വേറെ ആരും വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ ലൈഫ് എല്ലാം ആലോചിച്ച് ഒരാഴ്ച കൊണ്ട് ഇടന്ന് വിവാഹം, ഒറ്റയാഴ്ച കൊണ്ട്,
0: ഒരാഴ്ച കൊണ്ട് നമ്മൾ
1: ഒരാഴ്ച നടന്ന് ഒരാഴ്ച വന്ന് കണ്ടു, അടുത്ത ആഴ്ച കല്യാണം തീരുമാനിച്ചു. ഇപ്പം അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു അതിനെ വേറെ ആരെങ്കിലും കിട്ടിക്കൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കിക്കോണോ എന്നൊക്കെ പറഞ്ഞു, എല്ലാം പെട്ടെന്ന് വളരെ ലളിതമായ കല്യാണമായിരുന്നു കേട്ടോ, വളരെ ലളിതമായ കല്യാണമായിരുന്നു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സന്തോഷമായിട്ട് ഞങ്ങൾ 17 വർഷം ജീവിച്ചു, അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചു, പടച്ചന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു അനുഗ്രഹിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചു, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചു. കോവിഡ് നിന്ന് രോഗം വന്ന് സെക്കൻഡ് ലോക്ക്ഡൌണിൽ അദ്ദേഹം യാത്രയായി.
0: എന്തായാലും ഇത്ത ആ ചോദ്യം ഞങ്ങളോട് പങ്കുവച്ചതിൽ ഞങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷം
1: പങ്കുവച്ചതല്ലേ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഇന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇണകളെ കിട്ടുമ്പോൾ നല്ല സൽസ്വഭാവിയായ ഇണകളെ കിട്ടട്ടെ. സ്വത്തോ സമ്പത്തോ പണോ ഒന്നുമല്ല നമുക്ക് ഏറ്റവും വലുത്. നമ്മളെ നമ്മുടെ നമ്മളോടൊപ്പം നമ്മളോട് ചേർന്ന് നിന്ന് നമ്മളെ എല്ലാ ആപത്തുകളിലും നമ്മളെ ഹെൽപ്പ് ചെയ്ത് സ്നേഹമായി രണ്ട് വാക്ക് പറഞ്ഞ് നമ്മളെ ആശ്വസിക്കുന്ന ഒരു ഇണയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും കിട്ടേണ്ടത്. പക്ഷെ ബാക്കിയെല്ലാം ദൈവം നമുക്ക് തന്നോളൂ.
0: അപ്പോൾ ഓക്കെ ചേച്ചി, നമുക്ക്
1: അപ്പം ഗോഡ് ബ്ലെസ് യു. പിന്നെ ശരത്തിനോട് പറയണം ഈ പാട്ട് നിട്ടേക്കാൻ. കണ്ടുമയങ്ങാതെ ഇപ്പോഴും മരണമേ കൂടിണ്ട് മറക്കാതെ. ശർമ്മനെ ഒരു വാക്കോട് പറഞ്ഞോട്ടെ കേട്ടോ. അല്ല പിന്നെ നമ്മള് നമ്മുടെ വാർദ്ധ്യത്തെ കുറിച്ച് എന്നും ചിന്തിക്കുക. നമ്മുടെ മാതാപിതാക്കളെ വൃദ്ധസ്ഥാനത്തിലേക്ക് വലിച്ചെറിയാതിരിക്കുക. കാലം നമ്മളോട് ചോദിക്കും.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, ഇപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ചേട്ടാ, ഞാൻ അഖിൽ, ആലപ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ അവളോട് ചോദിച്ചൊരു ചോദ്യം, നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വരും, കാരണം രണ്ട് വ്യക്തികളാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം എന്തായാലും വരും, എങ്ങനെയാണ് അത് പരിഹരിക്കുക എന്നാണ് ചോദിച്ചത് എന്നായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ വീട്ടുകാരെല്ലാവരും ചോദിച്ചു, കാരണം അവർക്കൊരു ക്യൂരിയോസിറ്റി ആണ് ഈ പെണ്ണ് എന്താണ് മറുപടി പറയുന്നത്. പക്ഷേ പെണ്ണ് മറുപടി പറഞ്ഞത് എന്താണെന്ന് ചേട്ടൻ പറഞ്ഞില്ല, പക്ഷെ എല്ലാവരും ചിരിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും അവരെ തമ്മിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ലൊരു മറുപടി ആയിരിക്കും ചേച്ചി കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കുമല്ലോ വിവാഹം കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേട്ട് വരാം. നിങ്ങളപ്പോൾ വിളിക്കാനായിട്ട് തയ്യാറായിട്ടിരുന്നുള്ളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. അപ്പോൾ നിങ്ങളുടെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ചോദ്യം ഞങ്ങളെ വിളിച്ചറിയിക്കൂ. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം.
2: ഒരു കാര്യം ഞാൻ ചൊല്ലാം കള്ള ചങ്ങാതി, കളിയായി ഇതെങ്ങും ആരോടും നീ ചൊല്ലാതെ
3: നമ്മള് മുണ്ടൂല്ലാന്ന്.

0: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
7: By the way, നമ്മളെന്താ പറഞ്ഞു വന്നത്?
8: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഗ്രീറ്റിംഗ്സിൽ ഇന്ന് കൂടെയുള്ളത് അർജുനിതിനാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു ചോദിച്ചിങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ച ചോദ്യം. ഓക്കെ, നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ മനുവാണ്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്, നിനക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണോ? അങ്ങനെയെങ്കിൽ ബില്ല് വന്നാൽ അതിൻ്റെ പകുതി പകുതിയായിട്ട് പേ ചെയ്യുന്നതാണോ അതോ ഞാൻ പേ ചെയ്യുന്നതാണോ നിനക്ക് ഇഷ്ടമെന്ന്? അപ്പോൾ അവൾ ചിരിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഭക്ഷണം ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് ബില്ലിൻ്റെ കാര്യം തീരുമാനിക്കുക എന്നാണ്. അപ്പോൾ ചേട്ടൻ ഈ മറുപടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇപ്പോൾ ബില്ല് ഞാനാണ് പേ ചെയ്യുന്നത് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ചേട്ടാ സാരമില്ല, ചേട്ടൻ ഒരു കരയുന്ന ഇമോജി കിടന്നുണ്ട്. സാരമില്ല ചേട്ടാ, ഇതിൽ വലുതെന്തോ വരായിരുന്നു എന്നൊക്കെ വിചാരിച്ചാൽ മതി. എന്തായാലും രസകരമായിട്ടുള്ള മെസ്സേജാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു മെസ്സേജ് ഉണ്ട്, ഇതെങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുവരെ പെണ്ണ് കാണാൻ പോയിട്ടില്ലെന്നോ? ഓക്കെ, ഞാൻ ഇതുവരെ പെണ്ണ് കാണാൻ പോയിട്ടില്ല. പെണ്ണ് കാണാൻ പോകുമ്പോൾ ചോദിക്കാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ലെന്നോ? അതെന്താണ് ചേട്ടാ പ്രത്യേകിച്ച് ചോദ്യമൊന്നും ഇല്ലാത്തത്? എന്നിരുന്നാലും നമുക്ക് കുഴപ്പമില്ല, ഇപ്പം എന്തായാലും ചേട്ടൻ ചോദ്യങ്ങളൊക്കെ കണ്ടു വെച്ചാൽ നമുക്ക് ചോദിക്കണ്ടേ, കാരണം കാര്യങ്ങളൊക്കെ അറിയണ്ടേ. എന്നിരുന്നാലും ഇപ്പം നമുക്കൊരു മെസ്സേജ് നമ്മുടെ അടുത്തത് വന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണ്? നിതീഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ പെണ്ണ് കാണൽ അനുഭവത്തെക്കുറിച്ച് വ്യത്യസ്തമാണ്. ഓക്കെ, എൻ്റെ പെണ്ണ് കാണൽ കുറച്ച് വ്യത്യസ്തമാണ്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ പെണ്ണ് തലകറങ്ങി വീണെന്നു. അയ്യോ, അതെന്താണ്? അതുകൊണ്ട് ചോദ്യം. ഓക്കെ ചേട്ടൻ ഫണ്ണായിട്ട് എടുത്തിരിക്കുകയാണ്. ഫണ്ണല്ല ചേട്ടാ, നമ്മൾ സീരിയസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾ പെണ്ണ് കാണാൻ പോയപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ്, അതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, നിങ്ങൾ വിളിക്കൂ. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-700-912. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേഗം വിളിച്ചോളൂ. ഇതാ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ.
1: ഹലോ മോനെ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സിന്ധുമ്മ.
0: പറഞ്ഞോളൂ സിന്ധുമ്മേ. സിന്ധുമ്മ പെണ്ണ് കാണാൻ വന്നപ്പോൾ സിന്ധുമ്മേ എന്ത് ചോദ്യമാണ് ചോദിച്ചത്?
1: എന്നെ പെണ്ണ് കാണാൻ വന്ന എന്റെ 18 വയസ്സില്
0: അന്നേരം എന്ത് ചോദ്യോ ചോദിച്ചത്?
1: പെണ്ണ് കാണാൻ അപ്പൊ അച്ഛൻ അമ്മയോട് പറഞ്ഞ് പെണ്ണിനോട് പറഞ്ഞേക്കണേ, ഇങ്ങനൊരു ചെറുക്കൻ വരും, ഇങ്ങോട്ടും പോവല്ലേ. അപ്പൊ ഞാനൊരു കടയിൽ പോവായിരുന്നു. അപ്പൊ ആ കടയിൽ നിന്ന് പോണ്ടാന്ന് പറയണു. അമ്മ ഏൽപ്പിച്ചു. അപ്പൊ അമ്മ എന്നോട് കാര്യം പറഞ്ഞു. അപ്പൊ അമ്മ ഞാൻ ചോദിച്ചാൽ അത് മോടാൻ നിന്നെ കാണാൻ ഒരു ചെറുക്കൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ ശരി അമ്മേ. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ കേട്ട് ഇതുപോലെ ഒരു 3-3.5 ആയി വൈകിട്ട്. വൈകിട്ടായപ്പം ചെറുക്കന്റെ ഒരു കൂട്ടുകാരനും കൂടെ റോഡിൽ വന്നു. അപ്പൊ ഞാൻ അമ്മക്ക് ഈ ഒരു പണി ഉണ്ടല്ലോ, ഈ പാത്തുനോട്ടം. ഞാനും അനിയത്തിയും കൂടെ ഒളിഞ്ഞു നോക്കി.
0: ചെറുക്കൻ എങ്ങനെയാണെന്ന് അറിയാനായിരിക്കും.
1: ചെറുക്കൻ കൊള്ളാവോ എന്നെങ്കിലും വലിയ ഉറപ്പ് പറയാനൊക്കെ. അപ്പം ഞാനും അനിയത്തിയും കൂടെ എങ്ങനെ കൂടി ഇങ്ങനെ നോക്കി, വാ നമുക്ക് നോക്കാം, ചേച്ചി റോഡി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും അപ്പം രണ്ട് കൂട്ടുകാരനും പുള്ളിക്കാരനും കൂടെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിൽ ഏതാ ചെറുക്കനും നമ്മൾ അറിയുന്നില്ലല്ലോ. രണ്ടുപേരും ഇങ്ങനെ മെച്ചം നിൽക്കുക, അതുകൊണ്ട് നമുക്ക് കയറി വരട്ടാരാന്ന് നമുക്ക് അറിയാന്ന് പറഞ്ഞാൽ ഞാനും എന്റെ അനിയത്തിയും കൂടെ പെരുകയകത്ത് കയറി. അപ്പൊ അച്ഛനും അമ്മയ്ക്ക് അറിയാല്ലേ, ചെറുക്കൻ അച്ഛനും അമ്മയ്ക്ക്
0: അറിയാം.
1: അപ്പൊ ഞാൻ അപ്പൊ എന്നെ കാപ്പിയുടെ വനത്തി അമ്മ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, കണ്ടെങ്കൂടെ കാപ്പി കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു.
0: അപ്പൊ
1: ഞാൻ ഒരുങ്ങിയൊക്കെ നിക്കുക, നല്ല പോലെ ഒരുങ്ങിയൊക്കെ നിക്കുക.
0: അപ്പൊ
1: ഞാൻ കൊണ്ടു കൊടുത്തു, കാപ്പി കൊണ്ടു കൊടുത്തപ്പം എന്നെ ആർക്കാ കൊടുക്കുന്നേന്ന് അറിയത്തില്ല. നമ്മൾ ഞാൻ
0: കൊണ്ടുപോയി
1: ചെറുക്കന്റെ കൂട്ടുകാരനെ കൊണ്ട്, ആദ്യം കൂട്ടുകാരനാ കൊടുത്തത്. കൂട്ടുകാരൻ പറഞ്ഞു, ഞാനല്ലേ ചെറുക്കൻ കണ്ടിരിക്കുന്നു.
0: അങ്ങനെയുണ്ടോ, ചെറുക്കനാണ് നമ്മൾ ആദ്യം കൊണ്ടു കൊടുക്കണത്, അങ്ങനെയൊക്കെ ഉണ്ടോ?
1: എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ചെറുക്കനെ ഏതാ നല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു തരണം. അമ്മ പറഞ്ഞു നമ്മളെ ചെറുക്കന, അത് പറഞ്ഞില്ല. അപ്പൊ ഞാൻ ആർക്കെങ്കിലും നമ്മള് രണ്ട് പിള്ളേര് വന്നിരിക്കുമ്പോ നമ്മൾ അവർക്ക് കൊണ്ടു കൊടുക്കും. ചെറുക്കന്റെ കൂട്ടുകാരനായിരുന്നു കൊണ്ടുകൊടുത്തത്. അപ്പൊ ഞാനൊരു ചെറുക്കന്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാനല്ല കെട്ടാൻ പോകുന്ന ചെറുക്കൻ, ഞാനല്ല നാട്ടിലിരിക്കുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ചെറുക്കന്റെ കൂട്ടുകാരനെ എന്തുമായാലും ആദ്യം എടുത്തത്. അപ്പൊ ചെറുക്കനും കൊടുത്തു. അപ്പൊ അങ്ങനെ ചെറുക്കനൊക്കെ കൊടുത്ത് കാപ്പിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പം കൂട്ടുകാരൻ പറഞ്ഞു, നിനക്ക് പെണ്ണോട് എന്തെങ്കിലും സംസാരിക്കണ്ടായോ? എന്തെങ്കിലും ചോദിക്കണ്ടായോടാ എന്ന് പറഞ്ഞ് ചെറുങ്ങന്റെ കൂട്ടുകാരനങ്ങ് മിറ്റത്തൊട്ടണേ അമ്മയച്ചനും മാറി തന്നു. ഞാൻ അവിടെ ഇങ്ങനെ ചാരി ഇങ്ങനെ നിക്കുക. അപ്പൊ ഞാന് കേറിയില്ല, പെരക്കകത്തോട്ട് കേറില്ല, ഞാൻ അവിടെ നിക്കുക. അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞ അവിടെ നിക്കേ, പോവാതെ, വെറുതെ എന്താ
0: കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ.
1: പറഞ്ഞു ചോദിച്ചു
0: ഞാൻ ഇങ്ങനെ പറഞ്ഞ കാര്യം പറഞ്ഞ അന്നേരേ.
1: അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ അച്ഛനും അമ്മയും മാറി തന്ന് കൂട്ടുകാരനും അങ്ങോട്ട് ഇറങ്ങി. എന്നോട് ചോദിച്ചു, ചെറുക്കൻ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് പുള്ളിക്കാരനെ നോക്കി, നമുക്ക് ഇഷ്ടമായെന്ന് അറിയണല്ലോ. നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ ഇയാളെ ചോദിച്ചു, എന്നെ കൊച്ചിന് ഇഷ്ടമായോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒറ്റടിക്ക് പറയാൻ
0: പറ്റിയ
1: പറയാൻ പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒരാളിനെ കണ്ട് ഒരാളെന്നോട് ചോദിച്ചു ഇഷ്ടമായെന്ന് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും? അപ്പൊ യോ ഇപ്പൊ എന്നെ എന്തോ സംസാരിക്കുന്നു, എന്തുവാ? ഞാനതൊന്നും ഉറക്കെയാ പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നെ ഇഷ്ടമായോന്ന് ചോദിച്ചു, അപ്പൊ അതെനിക്ക് ഒന്ന് ആലോചിക്കണ ഇഷ്ടമായോ. അത് ഞാൻ പിന്നെ എന്റെ അച്ഛനും അമ്മയോട് പറഞ്ഞു, പറയാമെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമായ എന്റെ അച്ഛനും അമ്മയും ചോദിക്കട്ടെ, ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പം എന്നെ ഇഷ്ടമായില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയാം എന്നെ ഇഷ്ടമായോ, പുള്ളിക്കാരനെ ഇഷ്ടമായോ എന്ന് ഞാൻ പറയാം. പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല.
0: ആദ്യമായിട്ട് ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ എന്നുള്ള ചോദ്യമാണ് ആദ്യമായിട്ട് ചോദിച്ചത്. പേരല്ല ചോദിച്ചത്, പേരൊന്നും നമുക്ക് അറിയണ്ട, നമുക്ക് ആദ്യം ഇഷ്ടമായോ ഇല്ലെന്നൊന്നും അറിയണം. അതായിരുന്നല്ലേ,
1: എന്തായാലും പെട്ടെന്ന് പറയാൻ ഒക്കത്തില്ല, എനിക്ക് വേറെ.
0: എന്തായാലും ശരി ശരി സിന്ധു, ജോലി കൂടുതൽ ഞാൻ താങ്ങത്തില്ല. ഓക്കെ ബൈ. ശരി ശരി ശരി. അപ്പോ ഇഷ്ടമായോ എന്നുള്ള ചോദ്യം അതാണ് സിന്ധുമ്മ എടുത്ത് ചോദിച്ച ആദ്യ ചോദ്യം. ഇതേപോലെ നിങ്ങൾ എടുത്ത് ചോദിച്ച ചോദ്യം, അല്ലെ നിങ്ങൾ ഇനി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആ ചോദ്യം പോരട്ടെ. അപ്പോൾ ഇത് കേൾക്കാനായിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് പാട്ടുകേട്ട് തിരിച്ചു വരാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എ എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: ചില എൻ ശ്വാസത്തരി എൻ ചാരത്തിരേ പൊഞ്ചിരി ചാരേ വന്നിരേ
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
4: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
3: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
4: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
3: ഏവർക്കും ദീപാവലി ആശംസകൾ.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: നമ്മളെന്താ പറഞ്ഞു വന്ന്
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

യെസ് നമ്മളങ്ങനെ തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് നമ്മൾ വീണ്ടും കേൾക്കാം. ഇന്ന് നമ്മുടെ കൂടെ, അതായത് നമ്മുടെ അറിഞ്ഞതും അറിയേണ്ടതും എന്ന പ്രോഗ്രാം, സാരിയുടെ പ്രോഗ്രാമായിട്ടുള്ള അറിഞ്ഞതും അറിയേണ്ടതെന്നതിൽ നമ്മുടെ മനോരോഗ വിദഗ്ധ ഡോക്ടർ ഷെമീന അബ്ദുൾ നമ്മുടെ സാധിച്ചിയുടെ കൂടെ ഇന്ന് അറിഞ്ഞതും അറിയേണ്ടതും എന്ന പ്രോഗ്രാമിൽ കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരും ആ പ്രോഗ്രാം കേൾക്കുക. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കരാണ് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കരാണ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മാനസിക ആരോഗ്യ ദിനമായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇന്നലെ ഒരു സ്ലോട്ട് മാറ്റി ഞായറാഴ്ചത്തേക്ക് എപ്പോഴും ആളുകൾ വിളിക്കുന്ന ഒരു സ്ലോട്ടിലേക്ക് നമുക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള റേഡിയോ 91.2 ശ്രോതാക്കളുടെ മാനസികാരോഗ്യ സംരക്ഷണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മാം ഒന്ന് രണ്ട് തവണ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു ദിനത്തിനോടനുബന്ധിച്ചിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളുടെ പേരറിയാം, ഡോക്ടർ ഷമീന അബ്ദുള്ള മാമാണ്, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരാളെ വിളിക്കുന്ന പോലെ ഉണ്ടല്ലേ നിതിൻ. യെസ് ഓക്കെ, അപ്പോൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നു റേഡിയോ 91.2. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: ഞങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന നിതിൻ, ആര്യ, അരുൺ, ശരത്ത് ഞങ്ങളെയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ സാർ? നമുക്ക് ഞങ്ങളെ കണ്ടിട്ട് എന്തെങ്കിലും കുഴപ്പം തന്നെ തോന്നുന്നുണ്ടോ മാം?
1: അങ്ങനെ നോക്കി പറയാനൊക്കെ ഞാൻ
0: സണ്ണിയല്ലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സണ്ണിയല്ല, ഇങ്ങനെ ഒപ്പിയിൽ വരുന്ന ആളുകളുണ്ടോ?
1: ഇല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു പേടിയുണ്ട് കേട്ടോ. സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ മുമ്പേ നിൽക്കുമ്പോൾ അവർ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ച് ഒക്കെ ആയാലേ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ.
0: അങ്ങനെയാണല്ലേ.
1: പക്ഷെ ആ പേടി കിടക്കട്ടെ.
0: അതിരിക്കട്ടെ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നമ്മുടെ മാനസികാരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ പറയുകയാണ്, ഏത് രോഗമുണ്ടെങ്കിലും ഏത് സിറ്റുവേഷനിലാണെങ്കിലും എത്ര മോശം കണ്ടീഷനിലാണെങ്കിലും ആരോഗ്യമുള്ള അല്ലെങ്കിൽ വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണമെന്ന് പറഞ്ഞൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമ്മളിതൊന്നും ബാധിക്കില്ല എന്നുള്ളതാണ്. നമ്മളെന്തുവാ ഇങ്ങനെ, അവരെന്ത് വിചാരിച്ചു, ഞാനെന്ത് വിചാരിച്ചു, എൻ്റെ മനസ്സെന്ത് വിചാരിച്ചു, എൻ്റെ അപ്പുറത്തെ ആൻറ്റി എന്ത് വിചാരിച്ചു, അങ്കിൾ എന്ത് വിചാരിച്ചു, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇന്നലകളായിട്ട് സംഘർഷത്തിലും നാളെ പറ്റിയിട്ടുള്ള ആകുലതയിലും ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സംശയമായിട്ട് ചോദിക്കണമെന്ന് നിർബന്ധമായി വിചാരിച്ചൊരു കാര്യമാണ് മാം. ഈ മൂഡ് സ്വിങ്സ് കൂടുതലും സ്ത്രീകൾക്കാണ്, ഇത് പുരുഷന്മാർക്ക് വരാറില്ലേ മാം?
1: അത് സ്ത്രീകൾക്ക് പ്രധാനമായിട്ട് ഈ ഹോർമോണലിൻ്റെ ഒരു കളിയാണ്, അതാണ്. പുരുഷന്മാർക്ക് അത്രയും ഇല്ല. ഇപ്പം നമുക്ക് ഒരു മാസം എന്ന് പറയുമ്പോൾ ആ ഒരു സൈക്കിളിൽ തന്നെ ഒരുപാട് ഹോർമോണൽ വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പം ആ ചിലപ്പം ആദ്യത്തെ ആഴ്ച നല്ല പ്ലസൻ്റ് ആയിരിക്കും, പിറ്റത്തെ ആഴ്ച കുറച്ച് പ്രശ്നം തുടങ്ങും, അവസാനത്തെ ആഴ്ച ആകുമ്പോഴത്തേനും അങ്ങ് പൊട്ടിത്തെറി തുടങ്ങും. അപ്പം ഇതൊക്കെ മൊത്തം ഒരു ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇത്രയും അത് സ്ത്രീകളെ ബാധിക്കുന്നത്. ആണുങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഇല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഇപ്പോൾ പഠനങ്ങൾ വരുന്നുണ്ട് ആണുങ്ങൾക്കും മൂഡ് സ്വിങ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതിൻ്റെയൊക്കെ നടക്കുന്നതേ ഉള്ളൂ, പക്ഷെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അത് മെയിൻലി ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്. ഇനിയിപ്പം മെൻസുറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്താ അത് കഴിഞ്ഞിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് വരും, അപ്പോഴത്തേനും അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും.
0: ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും പ്രശ്നമാണെന്ന് സാരമാണ്. ലാസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, ഓരോ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി കരഞ്ഞു പറയും ദൈവമേ രക്ഷിക്കണേ.

0: സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ അല്ലെങ്കിൽ പള്ളിയിൽ വാങ്ങി അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ സമയം വിധിയാണ്, ഇത് സമയദോഷം കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ മാറി ഒരു സൈക്കാട്രിസ്റ്റിനെ സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ മാറ്റാൻ സഹായിക്കുന്നു പറഞ്ഞാൽ അസേ സൈക്കാട്രിസ്റ്റ് മാം എന്താ പറയാ?
1: എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ചികിത്സയും വേണം, അതുപോലെ ഒരു വിശ്വാസവും ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു ചികിത്സിക്കുന്നെങ്കിൽ, ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് എൻ്റെ ഒരു വിശ്വാസം, നമ്മൾ ചികിത്സിക്കുന്നെങ്കിലും അത് ഫലപ്പെടുത്തണമെങ്കിൽ ദൈവം വിചാരിക്കണം.
0: ഓക്കെ, പ്രാർത്ഥന പലപ്പോഴും ഒരു മെഡിറ്റേഷൻ കൂടിയാണ്, അതുകൊണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്.
1: കാരണം ഒരുപാട് പേർക്ക് അതൊരു ആശ്വാസം, നമ്മൾ ഒരു ഹോപ്പ് നമുക്ക് തരും. നമുക്ക് ഇനിയും ഇത് ഒരു പരീക്ഷണ സമയമാണ്, നമുക്കൊരു നല്ല സമയം വരും, നമുക്കൊരു പ്രതീക്ഷ അർപ്പിക്കാനും അതുപോലെ ഒരുപാട് പേര് അതിൽ സമാധാനം കണ്ടെത്തുന്നുണ്ട്. അപ്പം നമ്മളൊരിക്കലും അത് നല്ലതല്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് ഒരുപാട് പേർക്ക് ആശ്വാസവും അതിൽ ഒരുപാട് റിക്കവറായൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ചോയ്സ് പോലെയാണ് അത്.
0: ഓക്കെ മാം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മാനസികാരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് ഒട്ടും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പലപ്പോഴും ആളുകൾക്ക് ഇപ്പോഴും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാം അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് അല്ല ഓക്കെ എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ മോൾ അല്ലെങ്കിൽ എൻ്റെ മോന് ഈ ഒ പിയിൽ പോയി ഇവിടെ നിൽക്കുമെന്ന് നിന്നപ്പോൾ അവൻ്റെ ഭാവി പോകുമോ, ഒരുപക്ഷെ ചികിത്സിക്കാതെ അല്ലെങ്കിൽ പരിഹരിക്കാതെ പോകുമ്പോഴാണ് അവരുടെ ഭാവി നഷ്ടപ്പെടുന്നതെന്ന് വീട്ടുകാർ പലപ്പോഴും.
1: അവിടെ ബുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ മക്കളെ ആണെങ്കിൽ ആരും മക്കളുടെ പേര് കൊടുക്കത്തില്ല, അവര് പേരൻസിന്റെ പേര് അല്ല പേര് മാറ്റിയൊക്കെ. അപ്പൊ നമ്മള് ആ പേര് വിളിക്കുമ്പോ അവര് വരും, നമ്മൾ എഴുതുമ്പോൾ അതല്ല പേര്, അതല്ല എന്നാണ്ട പേര്, ഇത് ഇത്ര ആള് ഇരിക്കല്ലേ, അപ്പൊ അവരെ പേര് പുറത്ത് വരണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും, നമ്മളെന്തോ ഒരു നിഷ്ട ജീവിയാണോ എന്നൊക്കെ നമുക്ക് തോന്നും.
0: അങ്ങനെയല്ല മാം, ഈ പണ്ട് മുതലേ ആളുകൾക്ക് ഒരു ഒരു ഈ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ഇതിനെ ഒരു ഭ്രാന്തിന് ചികിത്സിക്കാൻ പോവാണ്, മനസ്സിനെ ബാലൻസ് ചെയ്യാൻ പോവാണെന്നല്ല ആളുകൾ.
1: എന്ത് സംഭവിച്ചാലും ഭ്രാന്ത്,
0: ഭ്രാന്താണ്
1: ആ ഒരു വേർഡ് തന്നെ ഒരു നെഗറ്റീവാണ് ഞാൻ നോക്കിയിട്ട്. ഒരു അത് അതിന് ഇച്ചിരി ഭ്രാന്ത്,
0: അതെ,
1: അതായത് ഒരു ഏറ്റവും ഒരു ഭയങ്കര ഒരു എന്താ പറയാ, അതൊരു ആ പേര് ടേം തന്നെ എല്ലാവർക്കും ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കും.
0: തീർച്ചയായിട്ടും ഈ മനുഷ്യൻ നമ്മൾ ഈ പുറമേ കാണുന്ന ചിരിക്കുന്ന പൊട്ടിച്ചിരിക്കുന്ന ആളുകളുടെ ഉള്ളില് ഒരു നാഗവല്ലിയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്നേ മാം. അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അതായത് ആക്ച്വലി നമ്മൾ ആലോചിക്കുക, എത്രയോ സംഘർഷങ്ങളാണ് ആളുകൾ ഫേസ് ചെയ്യുന്നത്, ജോലിസ്ഥലത്ത് വർക്ക് പ്രഷർ, പിന്നീട് കരിയർ, റിലേഷൻഷിപ്പ്, ഓവർ പൊസസീവ്നെസ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീളുന്നു പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെ ലോപ്പിൽ വരുന്നത് കുടുംബ പ്രശ്നങ്ങൾ.
1: അല്ല അത് ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ, ഒരു ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്നത് അതൊരു സക്സസ് ആണ് ശരിക്കും.
0: അതെ അതെ,
1: കാരണം നമ്മൾ പല കാര്യങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഇന്നത്തെ ദിവസം എന്താവും നമുക്കൊരു പിടിയില്ല, എല്ലാരും വിചാരിക്കുന്നത് ഒന്ന് സന്തോഷത്തോടെ പോകണം എന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. പക്ഷെ ഈ പല പല സ്ഥലത്ത് ചിലപ്പം പല ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ എല്ലാരും പറയും പണ്ട് അങ്ങനെ ഇല്ലേ, ഇതെന്താ ഇപ്പൊ എല്ലാവർക്കും ടെൻഷൻ, ഡിപ്രഷൻ, സ്ട്രെസ് എന്നൊക്കെ. പക്ഷെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പം. ഒരുപാട് പേര് ജോലിക്ക് ഇറങ്ങുന്നുണ്ട്, ജോലിക്ക് പോകാത്ത സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുറവാണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകൾക്ക് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് ഇപ്പൊ ഡബിൾ പണി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം വീട്ടിലെ കാര്യവും നോക്കണം, അവിടുത്തെ കാര്യവും നോക്കണം. അപ്പൊ ഇപ്പൊ ഒരു ഡബിൾ സ്ട്രെസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കാര്യം അറിയുന്നുള്ളൂ, നമ്മുടെ വീട്ടിലെ ആൾക്കാരെ കാണുന്നുള്ളൂ, നമുക്ക് ബാക്കിയെല്ലാവരെന്തായി, അത് അവർക്ക് എങ്ങനെ നല്ലത് വന്നോ മോശം വന്നോ പറഞ്ഞാലേ അറിയത്തുള്ളൂ, ഇതൊരു കമ്പാരിസൺ ഒന്നും വരുന്നില്ല. ഇപ്പം ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അപ്പം അതൊരു സ്ട്രെസ് വരുന്നുണ്ട് എന്നാ എനിക്ക് തോന്നുന്നത്.
0: കാരണം
1: അവർക്ക് അവരിപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയ കാണിക്കുന്ന എല്ലാം ശരിയാണെന്നില്ല, പക്ഷെ നല്ല ഭാഗങ്ങൾ മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ, നമ്മുടെ നെഗറ്റീവ് വശമൊന്നും അതിൽ കാണിക്കുന്നില്ല. അപ്പം ഇത് മനസ്സിലാക്കാത്തവർക്ക് ചിലപ്പോൾ അതൊരു അവർക്കൊരു സ്ട്രെസ്സാവും, അവരുടെ ജീവിതത്തിലൊക്കെ എല്ലാം ഉണ്ട് ഞാനിങ്ങനെ ആയിപ്പോയി. അപ്പം അവരൊന്നും കൂടെ അത് നേടിയെടുക്കാനുള്ള ഒന്നും കൂടെ അവർക്ക് ആ സ്ട്രെസ് വരുന്നുണ്ടാവും. അപ്പം അതായിരിക്കും ഈ പണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല, പണ്ട് ആ ഒരു എക്സ്പോഷർ കുറവായതുകൊണ്ട് ആ ഒരു സ്ട്രെസ് പൊതുവെ കുറവായിരിക്കും. പിന്നെ പണ്ട് ഇങ്ങനെ സ്ത്രീകൾ എല്ലാവരും ജോലിക്കൊന്നും പോകുന്നില്ല, അവരാ ഒരു സെറ്റപ്പിൽ നിൽക്കുന്നുണ്ട്.
0: ഞാൻ ചോദിക്കട്ടെ, അസൂയയ്ക്കും കുശുമ്പിനും മരുന്നുണ്ടോ?
1: അതിന്
0: അതാണ് പ്രശ്നമെങ്കിൽ
1: പഴയതിലാണല്ലോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളത് അസൂയും കുശുമ്പും ഇല്ലാത്തപ്പോഴേ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീൽ വരണം. അങ്ങനെ വേണ്ട ഇല്ലാന്ന് വിചാരിക്കും, അതായത് അത് വേണ്ടാന്ന് വിചാരിക്കാൻ. അപ്പം നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ തോന്നലൊക്കെ വരും, നമുക്ക് ഒട്ടും വിശാലത വരത്തില്ല, നമ്മൾ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കുന്ന ഈ ഡിപ്രഷനിലൊക്കെ എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും.
0: അപ്പൊ
1: ആ സമയത്ത് നമുക്ക് വേറൊരാൾക്ക് നല്ലത് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, കാരണം അത് നമ്മുടെ മനസ്സ് ഇടുങ്ങിയ ഒരു അവസ്ഥയില്ല, കാരണം നമുക്കൊരു പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ കൂടെ ഒരാൾക്ക് നല്ലതാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് നമുക്ക് അത് സന്തോഷം വരും, നമ്മൾ അവരെ അഭിനന്ദിക്കും, അവരെ എന്താ പറയാ, അവരെ പ്രോത്സാഹിപ്പിക്കും, കാരണം നമുക്കപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര വിശാലതയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു ചിന്താഗതിയും നമ്മുടെ ആ ഒരു ഫുൾ ബ്രെയിൻ കെമിക്കൽസ് ആണ് ഇതിനെ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിശാലത കൂടിയാൽ ഓട്ടോമാറ്റിക്കലി കുശുമ്പും ഇതൊക്കെ പോകും.
0: മാം, ഏറ്റവും അതിശയകരമായി ചോദിക്കട്ടെ, നമ്മുടെ ഈ ചിന്തകളുടെ പ്രശ്നം നമ്മുടെ ബ്രെയിൻ കെമിക്കൽസ് ഒക്കെ ആണെന്ന് പറയുന്നു, അപ്പൊ ഈ ബ്രെയിൻ കെമിക്കൽസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മെഡിസിൻ അങ്ങ് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ഫുഡ് കഴിക്കൂ, ഇന്ന ടെസ്റ്റ് ചെയ്യൂ, അങ്ങനെ ഒരു ടെസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല മാം?
1: അതെ, അതിന്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ പണ്ടേ ഇതിന്റെ ടെസ്റ്റുകൾ ഇത് കാരണം നമുക്കിപ്പോ ഒരു സ്കാൻ ഇല്ല, ഒരു എക്സ്റേ ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇന്ന് സംഭവം ഒന്ന് കാണിക്കാൻ, ഇപ്പോ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്ന കാര്യം, ഇപ്പൊ കാലൊക്കെ ഒടിഞ്ഞു വന്നാല് നമ്മളത് ഫ്രാക്ചർ ആദ്യം പ്ലാസ്റ്റർ ഒക്കെ ചെയ്ത് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയും, എന്നിട്ട് നമ്മൾ എക്സ്റേ എടുക്കും, അത് ഹീൽ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ബാക്കി ട്രീറ്റ്മെന്റ് തീരുമാനിക്കും, ഇനി എത്ര കാലം ഇത് വെക്കണം അങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മളിപ്പോ എത്ര ഒരാളുടെ ട്രോമ, മനസ്സ് അത്രയും എന്താ ഒടിഞ്ഞു മുറുകി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്കിത്
0: ഇവിടെ എങ്ങനെ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം,
1: അവിടെയാണ് ഈ സൈക്യാട്രിസ്റ്റ് ഇരുന്ന് അസസ് ചെയ്യുന്നത് എത്ര മാത്രം അവർക്ക് ട്രോമയുണ്ട്, എത്ര മാത്രം മുറിവുകൾ ഉണ്ട് എന്നുള്ളത്, അതാണ് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇത് സംസാരിക്കും തോറും നമുക്ക് ആ അസസ്മെന്റ് മനസ്സിലാവും, ഒരാൾക്ക് എത്ര മാത്രം പ്രശ്നമുണ്ട്, അത് എത്ര മാത്രം സമയമെടുക്കും റിക്കവർ ചെയ്യാൻ എന്നുള്ളത്. പക്ഷെ എന്താ തെളിവ് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാനൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ, ഒരു പേഴ്സണൽ ഒരു കണക്ഷൻ വഴിയാണ് ഈ സംഭവിക്കുന്നത്.
0: ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ലേ?
1: കാരണം ഒരുപാട് പേഷ്യൻസ് തന്നെ ഇപ്പൊ വന്നാല് അവര് കുറെ ഈ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പൊ നമ്മള് ഉറക്കക്കുറവൊക്കെ കുറെ കാലമായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും നമ്മളത് കഴിഞ്ഞ് അവര് പോകുമ്പോഴത്തേനും ഉറങ്ങാനുള്ള ഗുളികകളോ അല്ലാത്ത ഈ സ്ട്രെസ് കുറഞ്ഞു വരാനുള്ള ഗുളിയൊക്കെ നമ്മൾ കൊടുക്കും, ചെറിയ ഡോസ് ആന്റി ഡിപ്രസന്റ് ഒക്കെ കൊടുക്കും. പക്ഷെ എന്നിട്ട് അവര് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെ ആണായിരിക്കും പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് ടൈം അവര് റിവ്യൂവിന് വരുമ്പോൾ അവർ പറയും, ആ ഈ ഉറക്ക ഗുളിയൊക്കെ അയച്ചില്ല കേട്ടോ, അന്ന് ഇവിടുന്ന് ഇത്രയും പറഞ്ഞു പോയപ്പോ തന്നെ അന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി എന്നുള്ളത്. അപ്പൊ ഞാൻ ചിലപ്പോ ഇങ്ങനെ വിചാരിക്കും, കുറെ അതിലൂടെ കുറെ ഹീലിംഗ് നടക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മളടുത്ത് വന്ന്, അത് ആ പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെയും ഒരു എന്താ പറയാ, അവർക്കൊരു ഇത് വേണം. ഇപ്പൊ എല്ലായിടത്തും പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു റിലീഫ് കിട്ടണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഇത് ട്രെയിൻഡ് ആയതുകൊണ്ട് നമുക്ക് അവരുടെ ആ ഒരു ഫീലിങ്സും അവരാ കടന്നുപോയ ആ വഴിയും അത്രയും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അത് അവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ബ്രെയിനിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനുള്ള ഒരു നമ്മളെ മിറർ ന്യൂറോൺസ് എന്ന് പറയും, അതായത് അപ്പുറത്തുള്ള ആരുടെ ഫീലിങ്സ് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ഫീലിങ്സ് ആയിട്ട് ചിലപ്പം നമുക്ക് മനസ്സിലാവും. പക്ഷെ അതും അതിനും നല്ല സ്കില്ല് വേണം. നമുക്കിപ്പോൾ എല്ലാവർക്കും അത് അപ്പുറത്തിരിക്കുന്ന ആളുടെ അത് മനസ്സിലാവണം എന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇത് പറയുമ്പോഴത്തേനും നമുക്ക് നേരെ മറിച്ച് ഇപ്പോൾ ഇത് മനസ്സിലാക്കാത്ത ഒരാളായിരിക്കുമ്പോൾ ഈ വിഷമം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നവരുണ്ട്, ഓ ഇതൊക്കെ എന്ത് കാര്യമോ, ഇതിനേക്കാളും ഞാൻ വലിയ കാര്യം അനുഭവിച്ചിട്ടുണ്ട്, അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ നിനക്ക് എന്താ കുറവ്, അതുണ്ട് ഇതുണ്ട്, മൊത്തം നിനക്ക് നല്ല നല്ല കാര്യങ്ങളല്ലേ ഈ ഒരു ചെറിയ കാര്യം. അപ്പം ഇത് പറയുമ്പം അപ്പുറത്തെ ആൾക്കാർക്ക് പിന്നെ അത് പറയാൻ ഓപ്പണപ്പ് തോന്നൂല, കാരണം അവർക്ക് തോന്നും ഞാനെന്തോ തെറ്റായ കാര്യം പറഞ്ഞാലും ഞാനെന്തോ ഇതൊന്നും മനസ്സിലാക്കാത്ത, അതായത് അവരെ ഫോൾട്ട് ചെയ്യാൻ പിന്നെയും തുടങ്ങും. അപ്പോൾ ആരോട് പറയണം എന്നുള്ളതും അതൊരു ഘടകമാണ് നമുക്കൊരു ഹീലിംഗ് നടക്കണമെങ്കിൽ. നമ്മൾ പറയും എല്ലാവരോടും തുറന്ന് പറയും, എല്ലാവരോടും തുറന്ന്, ചിലവരെ ഒരു തുറന്ന് പറഞ്ഞിട്ട് അത്
0: പ്രശ്നമാവും, ഇത്
1: പറഞ്ഞ് അടുത്ത ടെൻഷനാവും. അപ്പം നമ്മൾ ട്രെയിനിങ് കിട്ടുമ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിൽ വെക്കും, അവരുടെ ഫീലിങ്സ് മനസ്സിലാവണം, അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല, ഇത് നമ്മൾ ഭയങ്കര കോൺഫിഡൻഷ്യലായിട്ട് വെക്കണം, അവർക്ക് എപ്പോഴും വേണം എന്തെങ്കിലും തുറന്ന് നമ്മളോട് അത് ഈ കുമ്പസാരം പോലെ തന്നെ മൊത്തം പറയണം. പക്ഷേ ഇതിൽ നമ്മൾ തിരിച്ച് അവർക്ക് സൊല്യൂഷൻ കൂടെ കൊടുക്കും, നമ്മൾക്ക് എങ്ങനെയാണ് അവരിതാക്കണ്ടേ എന്നൊക്കെ ഉള്ളത്. അപ്പം ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിലും അവരെ ഒന്ന് മനസ്സിലാക്കി ഇരുന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു ആശ്വാസം ആണെന്ന് എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അവരെ പൂർണ്ണമായും മനസ്സിലാക്കാനോ കേൾക്കാനോ ആളുകളില്ലാത്തതും ഈ പറയുന്ന മാനസിക സംഘർഷങ്ങൾക്കൊരു വഴി വെക്കും എന്ന് തന്നെ പറയാം. അപ്പം എനിക്ക് ഇനി തെറാപ്പിയെ പറ്റിയിട്ട് കുറച്ചധികം ചോദിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തിയാലോ. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ ഷമീന അബ്ദുള്ള മാമാണ്. മാനസികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ തുറന്ന് പറയാനായിട്ട് മടിക്കരുത്. ഇപ്പം എനിക്കറിയാം സ്ത്രീകളുടെ കൂടുതൽ ഇത് കേൾക്കുന്ന കൂടുതൽ അമ്മമാരും സ്ത്രീകളൊക്കെ തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ മറച്ചു വെക്കാതെ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് എടുക്കുക. ഒരു ഹെൽപ്പ് കൊണ്ട് രക്ഷപ്പെടുന്നത് ഒരു കുടുംബവും കുട്ടികളും ഒക്കെ ആയിരിക്കും. നമ്മളുടെ ഭ്രാന്ത് കൊണ്ട് അതെ അതെ അവരെയൊക്കെ ഒരുപാട് മോശമായി ബാധിക്കും. തുറന്നു പറയുക, പറയാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പോയി കാണുക. ഇതൊക്കെയാണ് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒരു വഴികാട്ടിയാണ് ഇവിടെ എപ്പോഴും ഇൻട്രോഡി 91.1 ഒരുക്കുന്നത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശീയ ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷമീല അബ്ദുള്ള മാമാണ്. സ്റ്റുഡിയോ 91.2 ആൻഡ് റേഡിയോ.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂസ് ദേശിങ്കർ ആർട്ട് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂസ് ദേശിങ്കർ ആർട്ട് സ്കാൻസ് അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാധിയാണ്. അപ്പൊ മാനസികാരോഗ്യ ചികിത്സാ വിദഗ്ധ പ്രശസ്തയായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷമീൻ അബ്ദുള്ള മാം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ മാം, ഞാൻ ഈ അടുത്തൊരു റീൽസ് കാണുകയുണ്ടായി, സിംഗർ അഞ്ജു ജോസഫ് ഇങ്ങനെ പറയുമ്പോഴാണ് തെറാപ്പിയെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ കേൾക്കുന്നത്. അത് വെച്ചിട്ട് കുറെ ആളുകൾ പരസ്യമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈക്കാട്രിസ്റ്റ്, ഇപ്പം ഞാനൊരു അല്ലെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒരാൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുക എന്ന് പറയുന്നത് കണ്ടീഷൻ അവർക്ക് കൈവിട്ടു പോയി എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോട്ട് എത്തുകയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ വലിയൊരു ദുഃഖമായിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് വരുന്നത്. ഡോക്ടർ, എനിക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നു, എനിക്ക് ഭയങ്കരമായ കരച്ചിൽ മാറി മാറി വരുന്നു. ഈ ഒരു സ്റ്റേജിൽ വളരെ ഗതികെട്ട അവസ്ഥയിൽ വരുമ്പം ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയിൽ മാം എനിക്ക് ഉപദേശം തന്നാൽ അത് ഒരിക്കലും എക്കില്ല. കാരണം പല പലരുടെ ഉപദേശങ്ങളും ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നൊക്കെ കേട്ടിട്ടായിരിക്കും ഞാൻ ഡോക്ടറെ അടുത്ത് വരിക. അപ്പോൾ അവിടെ ഈ ഉപദേശങ്ങൾക്കോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾക്കോ ഒക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും? ഞാൻ തകർന്നു തരപ്പണം. അപ്പോൾ ഒരു അരമണിക്കൂർ മാമിൻ്റെ കൂടെ ഇരിക്കുമായിരിക്കും, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇരിക്കുമായിരിക്കാം. ഒരു മണിക്കൂർ കൊണ്ട് ഒരു വാക്ക് കൊണ്ടൊന്നും ഒരാളെ മാറ്റാൻ പറ്റില്ല. ആ കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്യുക?
1: അതായത് ഈ തെറാപ്പി എന്ന് പറയുന്നത് ഉപദേശമല്ല. തെറാപ്പി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഒരു എന്ന് വെച്ചാൽ ഇപ്പം സാധാരണ ആൾക്കാർ ആ പോട്ടെ സങ്കടപ്പെടേണ്ട അങ്ങനെ അത് ആ ഒരു സംഭവമല്ല തെറാപ്പി. തെറാപ്പി എന്ന് വെച്ചാൽ ആദ്യം നമ്മളെ പേഷ്യൻ്റെ കാര്യം ഫുള്ള് മനസ്സിലാക്കിയിട്ട് എവിടേക്കാണ് അവർക്ക് വന്ന പാഴ്ചകൾ, പിന്നെ അവർ ചിലപ്പോൾ വിശ്വസിക്കുന്ന രീതികൾ, അവരുടെ ചിന്താഗതികളൊക്കെ ചിലപ്പം അവർ കാലങ്ങളായിട്ട് വിചാരിക്കുന്ന ആ ഒരു തോട്ട് പ്രോസസ്സൊക്കെ ചിലപ്പോൾ അതായിരിക്കാം അവരുടെ ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. അപ്പം അതൊക്കെ അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞ് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിന് കുറേ അവർ ടാസ്കൊക്കെ കൊടുക്കും. അപ്പോൾ സാധാരണ ഇത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും ഉണ്ട്. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ് ഈ കാര്യങ്ങൾ, അതായത് ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഡിപ്രസീവ് ഡിസോർഡേഴ്സ്, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അത് ചിലപ്പോൾ അത്രത്തോളം കൗൺസിലിംഗ് സൈക്കാട്രിസ്റ്റിന് അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് അത്രയും ട്രെയിൻഡ് ആയിരിക്കത്തില്ല. സാറിന് RCI രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് നമ്മൾ ഇതുപോലത്തെ ഡിസോർഡേഴ്സൊക്കെ നമ്മൾ വിടുന്നത്. പിന്നെ അല്ലാതെ ഇപ്പം മെറൈറ്റൽ കൗൺസിലിംഗ് അതൊക്കെ ചിലപ്പോൾ കൗൺസിലിംഗ് സൈക്കാട്രിസ്റ്റിനും അവർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇനി ഈ തെറാപ്പി അറ്റൻഡ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് നല്ലൊരു മാനസികാവസ്ഥ വേണം.
0: അല്ലാതെ
1: ഞാൻ പറയുന്നേക്ക്, ഇപ്പൊ തെറാപ്പി അറ്റൻഡ് ചെയ്യണമെങ്കിലേ അവര് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും അവർക്ക് അവര് ടാസ്കൊക്കെ തരുമല്ലോ അതൊക്കെ ചെയ്യാനും അതിനൊക്കെ ഒരു മാനസികാരോഗ്യം വേണം. ഇപ്പൊ ഭയങ്കര ഇപ്പൊ എൻഡ് സ്റ്റേജ് ഡിപ്രഷൻ, സിവിയർ ഡിപ്രഷനൊക്കെ ആയിട്ട് വരുന്നവരെന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കണ്ട, അവരൊരു ദിവസം എങ്ങനെ ഒന്ന് എണീറ്റ് പല്ലേക്കുക, എങ്ങനെ കുളിക്കുക, ഇതാണ് അവരുടെ ബേസിക് പ്രശ്നം. അങ്ങനെ ഒരാളെടുത്ത് നമ്മൾ തെറാപ്പി ചെയ്ത് നാളെ തൊട്ട് എക്സസൈസ് ചെയ്യണം, നാളെ ഇന്ന് ഭക്ഷണം കഴിക്കണം, നാളെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും കൂടെ ഡൗൺ ആവും. കാരണം അവർക്ക് അതൊന്നും ഗ്രഹിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല. നമ്മൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞാൽ അതിലൂടെ അവർ നെഗറ്റീവ് കണ്ടെത്തുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. അപ്പം അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ആദ്യം തന്നെ തെറാപ്പിക്ക് ചെയ്താൽ അത് വലിയ ഗുണം അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജസിൽ ആണ് ഇവർ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്ത് ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോഴത്തേനും അവർ കുറച്ച് ബെറ്ററായി വരും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ അവർക്ക് നല്ലത് ബെനിഫിറ്റ് കിട്ടും. കാരണം തെറാപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവണമല്ലോ നമ്മുടെ തെറ്റ് എവിടെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു അതൊക്കെ ഗ്രഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ വേണം. ഒരു നെഗറ്റീവ് ആയിരിക്കുന്നിടത്ത് നിങ്ങൾ ആ ചിന്തിക്കുന്ന രീതി അത് അവിടെ ശരിയല്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്കത് അവർ വേറെ രീതിയിലായിരിക്കും എടുക്കുന്നത്. ആ അപ്പം ഞാനത് കൊള്ളാത്തവളാണ്, എന്നെ കൊണ്ടൊരു കഴിവില്ല, എൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് അത് കൂടുതൽ വഷളാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ട് തെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര നല്ലതാണ്. ആക്ച്വലി നമ്മുടെ സൈക്കാട്രിക് ഡിസോർഡേഴ്സിൽ മെഡിക്കേഷൻസും തെറാപ്പിയും ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം എന്നാണ്. അത് രണ്ടും കൂടിയാൽ നല്ല ബെസ്റ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ അവർ ഈ കെമിക്കൽ ഇംബാലൻസൊക്കെ റെഡി ആയിട്ട് അവർ ഇതായി വരും. പക്ഷേ അവരുടെ സ്വഭാവത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇപ്പം ചിലവരുണ്ടാവും ഭയങ്കര ബിസി ആയിരിക്കും വർക്കിൽ, അവർക്ക് എത്ര ജോലി ചെയ്താലും മടുപ്പ് വരാത്ത ആൾ. അപ്പം അവർ ഒരു ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പം നമ്മൾ മെഡിസിനൊക്കെ കൊടുത്ത് അവർ റെഡിയാക്കി വിടും. റെഡിയാക്കി വിട്ടിട്ട് വീണ്ടും ഇവർ ഈ ഒരു പ്രോസസ്സിലോട്ട് തന്നെ പോകും, വീണ്ടും ജോലി ചെയ്ത്. അപ്പം ആക്ച്വലി ആ ഓവറായിട്ട് അവർ ബേർഡൻ എടുക്കുന്നതാണ് അവരുടെ പ്രശ്നം. അത് നമ്മൾ തെറാപ്പിയും കൂടെ ചെയ്താൽ അവർ നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത്, ഇത്രയും നമ്മൾ ജോലി വർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ ചിലവരുണ്ട് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിരിക്കും, ഞാൻ എല്ലായിടത്തും പോയാലേ അത് ശരിയാവുള്ളൂ എന്നുള്ളൊരു തോന്നലുള്ള ആൾക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് നടക്കൂല. നമ്മളെല്ലായിടത്തും എങ്ങനെ എല്ലായിടത്തും എത്താൻ പറ്റും, കുറേ കഴിയുമ്പോൾ അത് നമുക്ക് ഭയങ്കര എക്സോഷൻ വരും. അപ്പം നമ്മൾ കുറച്ചത് ഫ്ലെക്സിബിളാവണം. അപ്പം ഈ തെറാപ്പി വഴി, അപ്പം അത് ഒരാളത് കുറേ വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നാളെ തൊട്ട് അങ്ങനെ മാറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കത് പറ്റൂല. അപ്പോൾ ഒരു മെഡിക്കേഷൻസും തെറാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ആ തെറാപ്പിസ്റ്റ് പറയും എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയൊക്കെ നമ്മൾ മാറ്റം വരുന്നത്. പിന്നെ നമ്മുടെ ഓരോ ഡെയിലി കാര്യങ്ങളൊക്കെ എഴുതി കൊണ്ടുപോകാൻ പറയും ഒരു നെക്സ്റ്റ് വീക്ക് സെഷൻ വരുമ്പോൾ. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് പാളിച്ചകൾ വന്നത്. അപ്പോൾ അവർ ചോദിക്കും ഇവിടെ നിങ്ങൾ വീണ്ടും ഇത് ഈ കാര്യം നിങ്ങൾ എന്തിനാ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത് നിങ്ങൾ ഇനി തൊട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീക്കത്തെ ടാസ്ക് അതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആ ചിന്ത മാറ്റി അത് പോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ അവർ ഓരോ വീക്ക് അത് നമ്മൾ അസസ് ചെയ്ത് കുറേ കഴിയുമ്പോൾ നമ്മുടെ ആ ശീലങ്ങൾ പതുക്കെ പതുക്കെ മാറും. അപ്പോൾ ഈ തെറാപ്പി എല്ലാവരുടെ വിചാരം ആ ഒരു സിറ്റിങ് രണ്ട് സിറ്റിങ് കഴിഞ്ഞാൽ എല്ലാം ശരിയായിരുന്നു. ചിലവരിങ്ങനെ പറയുന്നൊക്കെ നമ്മൾ തെറാപ്പിക്ക് വിട്ട് കഴിഞ്ഞാൽ ഓ അവിടെ പോയി വലിയ മാറ്റമൊന്നുമില്ല, അവരത് ചെയ്യാൻ പറയും ഇത് ചെയ്യാൻ പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഒരു കുറേ വർഷങ്ങളായിട്ടുള്ള ശീലം അത് മാറ്റണമെങ്കിൽ കുറെ പണിയുണ്ട്.
0: ഈ സെയിം പാറ്റേൺ ബ്രേക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ അത് ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. നമ്മളിപ്പോ ചില ഇഷ്ടങ്ങൾ, ചില യാത്രകൾ, ഇപ്പൊ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് ഇല്ലാതാവുക, ഇതെല്ലാം ആവുന്നൊരു അത് ബ്രേക്ക് ആവുന്ന ഒരു ടൈം ഓവർകം ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയുള്ളത്.
1: അത് ചിലവര് അവര് കുറച്ച് അവർക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ അവരെ അതുമായിട്ട് കോപ്പ് അപ്പ് ചെയ്ത് നല്ല മെന്റൽ ഹെൽത്ത് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരാ, നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ ജീവിതം പല ഘട്ടത്തിലുണ്ടാവും. ചിലവരത് നല്ല രീതിയിൽ ഹെൽത്തി മെക്കാനിസം ഓഫ് കോപ്പിംഗ് ഉണ്ട്, അവർ നല്ല രീതിയിൽ അത് ഉൾക്കൊണ്ട് അതൊന്ന് കരകയറി മുന്നോട്ട് പോകും. പക്ഷേ എല്ലാവർക്കും ഈ സ്കില്ല് ഉണ്ടാവണമെന്നില്ല. ചിലവരവിടെ അങ്ങ് സ്റ്റക്കായി പോകും, അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ഇത് റെഡിയാക്കണം മുന്നോട്ട് പോകണം. പക്ഷേ ആ ചിന്ത അവരിങ്ങനെ ഹോണ്ട് ചെയ്ത് അവരുടെ പിന്നെ ഡെയിലി ആക്ടിവിറ്റീസിനെ അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയിൽ വരും. അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അവർക്കൊരു ഹെൽപ്പ് വേണം. അവർക്ക് അറിയുന്നുണ്ടാവില്ല എന്താ സംഭവിക്കുന്നതെന്ന്, അവർ കൺഫ്യൂസ്ഡ് ആയിരിക്കും. നമ്മളൊരു എന്താ പറയുക, ഒരു ചുഴിക്കകത്ത് പെട്ട പോലെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. അവർക്ക് അറിയുന്നുണ്ടാവില്ല അവരിത് ഈ പ്രശ്നത്തിലാണ് കിടക്കുന്ന, അവർ ഇത് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്, മെഡിസിൻ കഴിച്ചാൽ ഇതിന്ന് പുറത്തു വരാൻ പറ്റും എന്നൊക്കെ ഒന്നുള്ള അവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പം മെഡിസിൻ കഴിക്കുമ്പോൾ സംഭവിച്ചാൽ അവർ കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ തോട്ട്സിനൊക്കെ ക്ലാരിറ്റി വരും, അവർക്ക് ഇതിന്ന് ഓട്ടോമാറ്റിക്കലി സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ഒരാൾക്ക് അത് പറ്റണമെന്നില്ല. അവർക്ക് അവരെ അതിലങ്ങ് പെട്ടുപോകും. പിന്നെ അവർ നെഗറ്റീവ് അടിച്ച് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനങ്ങനെയാണ്, ഞാനിങ്ങനെ, അവസാനം എൻ സ്റ്റേജിൽ ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു സ്റ്റേജിൽ. അത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള, ഇപ്പം ഈ സൂയിസൈഡൊക്കെ നടക്കുന്ന വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വിചാരിച്ച് ചെയ്യുന്നില്ല. അത് കുറേ വർഷങ്ങളായിട്ട് അവർ സ്ട്രഗിൾ ചെയ്ത് എന്തായാലും ഒരു 3-4 വർഷമൊക്കെ ഉണ്ടാവും. ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഒരു ഇവോൾവിംഗ് ആണ്. അല്ല, ഒരു രാവിലെ എണീച്ചാൽ ഇന്ന് എനിക്ക് ഡിപ്രഷൻ, അങ്ങനെയല്ല. അതിൻ്റെ സിംറ്റംസ് ആദ്യം ചെറുതായി വന്ന് അവസാനത്തെ എൻ്റെ സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും ഇവർക്കൊന്നുമില്ല എന്നുള്ളൊരു തോട്ട് എത്തുമ്പോഴായിരിക്കും ഈ സൂയിസൈഡ് സംഭവിക്കുന്നത്. അപ്പൊ അതാണ് പറയുന്നത്,
0: ആളുകൾ കോമൺ ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വേർഡാണ് ഡിപ്രഷൻ. ഡിപ്രസ്ഡ്
1: ആയി.
0: അപ്പൊ അതിനോട് മാമിന് എന്താ പറയാ?
1: അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സങ്കടം വേറെ ഡിപ്രഷൻ വേറെ. നമുക്കിപ്പോൾ സങ്കടം വരുന്നത് നോർമലാണ്. ആരെയും ഇപ്പം സങ്കടപ്പെടാത്ത, നമുക്കിപ്പോൾ രാവിലെ എണീച്ച് എന്തെങ്കിലും സങ്കടം ഉണ്ടാവും, അത് നമ്മൾ സാഡ്നെസ് എന്ന് പറയും നമുക്ക്. പക്ഷേ ഇപ്പം എല്ലാവരും ഈ ഡിപ്രഷന് സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ ഡിപ്രഷൻ, എനിക്ക് ഡിപ്രഷനാണ്, എന്തെങ്കിലും സംഭവിച്ചാലോ എനിക്കിന്ന് രാവിലെ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ആകെ ഡിപ്രഷനായി. പക്ഷേ അത് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പം നെഞ്ചുവേദന, ഇപ്പം ഗ്യാസിൻ്റെ നെഞ്ചുവേദന, നമ്മൾ പറയും അയ്യോ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയി, പറയത്തില്ല. അത്ര സീരിയസ്നെസ് ഉണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറയാം നെഞ്ചുവേദന ആ ഒരു സിംപ്റ്റം ആണ്, അപ്പം സാഡ്നെസ് എനിക്കിന്ന് ഭയങ്കര വിഷമമായി എന്ന് പറയാം. പക്ഷേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ. നമുക്കൊരു എനിക്കിതിനെ പറ്റി അറിയുന്നതുകൊണ്ട് നമുക്കൊരു തമാശക്ക് പോലും എനിക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല.
0: കാരണം
1: ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഒരു പേടിയുണ്ട്, ഭയമുണ്ട്. കാരണം അതുപോലെ തന്നെ മരണം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു നിമിഷ നേരം കൊണ്ട് സംഭവിക്കുന്നത്, നമുക്ക് ചിലപ്പോൾ ഭാഗ്യം കൊണ്ടൊക്കെ രക്ഷപ്പെടാം. പക്ഷേ ഡിപ്രഷൻ അങ്ങനെയല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള പല അവസരങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ 3-4 വർഷമായിട്ടായിരിക്കും അവസാനമായിരിക്കും ഇവർ തീരുമാനിക്കുന്നത്. പിന്നെ ചില സൂയിസൈഡ് ഇമ്പൾസീവ് ആയിട്ട് ചിലവർ ചെയ്യും, ചിലവർക്ക് ഭയങ്കര ഇമ്പൾസീവ് ബിഹേവിയർ ആയിരിക്കും, അപ്പോൾ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ചെയ്യുന്ന, അങ്ങനെ ആവാം. പക്ഷെ ഡിപ്രഷൻ അങ്ങനെയല്ല, അവർക്ക് ആർക്കും മരിക്കണ്ട, അവരെല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കുറേ സ്ട്രഗിൾ ചെയ്ത് പല വഴിയും നോക്കി അവസാനമായിരിക്കും നമ്മളിപ്പോൾ നമുക്ക് ജീവിക്കണ്ടെന്ന് തീരുമാനിക്കണമെങ്കിൽ എത്രമാത്രം അവർ അത്രയും ഒരു സ്റ്റേജിലായിരിക്കും വരുന്നത്. അപ്പം അത്രയും വർഷം ആരും ഇവരെ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളത് ഒരു വിഷമമുള്ള കാര്യമാണ്,
0: സങ്കടമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളിത് കേൾക്കുന്ന, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. നിങ്ങളോ നമ്മളീ പുറമേ കാണിക്കുന്ന ചിരിയോ ഇതൊന്നുമല്ല നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അമ്മയോ സുഹൃത്തോ സഹോദരിയോ ഭാര്യയോ ഈ പറയുന്ന എന്തെങ്കിലും കണ്ടീഷനിലൂടെ കടന്ന്, നിങ്ങൾക്ക് സ്വയം ഈ കേൾക്കുമ്പോൾ ഇത് ഞാനാണ് എന്നെ പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോന്നി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നിങ്ങളൊരു വൈദ്യസഹായം തേടുക. കാരണം മനസ്സാണ് എല്ലാം, മനസ്സ് തന്നെയാണ്
1: ട്രീറ്റ്മെന്റ്. ഒരുപാട് എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പൊ ഏർലി ആയിട്ട് അത്രയും ക്ലോസ് ആയിരിക്കും. അപ്പൊ നമ്മളോട് പറയുമ്പോ ഞാൻ പറയും മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, അപ്പൊ പറയും ആ വേണ്ട മേഡം കുറച്ചും കൂടെ നിൽക്കട്ടെ. പിന്നെ നമുക്ക് അവരെ നിർബന്ധിക്കാനും പറ്റത്തില്ല, അവരുടെ അവർക്ക് അവരുടെ മനസ്സും കൂടെ തയ്യാറാവണമല്ലോ, ആദ്യം അക്സെപ്റ്റൻസ് ഇതിന് വേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഒരു മാസം രണ്ട് മാസം അവിടെ ചോദിക്കാൻ, എന്താ പറയില്ല കുഴപ്പമില്ല, അവരിങ്ങനെ മാസ്ക് ചെയ്ത് മാസ്ക് ചെയ്തും അവസാനം ഇതും പ്രശ്നമാകെ അവരെ കയ്യിൽ നിന്ന് പോയി എന്ന് വരുമ്പോൾ വീണ്ടും വരും നമ്മുടെ അടുത്ത്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യും, സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസം കഴിയുമ്പോൾ മറ്റു പക്ഷേ അന്നേ തുടങ്ങണ്ടായിരുന്നു, പക്ഷേ വെറുതെ ഞാൻ ഇത്രയും സഹിച്ച്. ഞാൻ പറഞ്ഞ അന്നേ പറഞ്ഞതല്ലേ അന്ന്, പക്ഷെ മാഡം പറയുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ അനുഭവിക്കുമ്പോഴല്ലേ അവർക്ക്. അപ്പൊ മെഡിസിൻ കഴിച്ച് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞ അന്നേ അതാ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ്ങിലെ, കാരണം നമുക്കിത് അറിയാം ഇത് ഏ അറ്റം വരെ പോകും ആ പെയിൻ എന്താന്നുള്ളത്. അപ്പൊ അവര് പറയും ചുമ്മാ വെറുതെ സഹിച്ച് ഇത്രയും വർഷം, കാരണം വീട്ടിലെന്നും പ്രശ്നമായിരുന്നു, മക്കളടുത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ അവരും കുറേ സഹിച്ച്, മക്കളടുത്തായിരിക്കും ഈ ഷൗട്ടിങ്, കാരണം ഈ നമ്മുടെ ഫ്രസ്ട്രേഷൻ മൊത്തം തീർക്കുന്ന നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള അടുത്തായിരിക്കും. ഇപ്പം നമ്മൾ ഈ വർക്ക് സ്റ്റേഷനിലൊക്കെ പോയെങ്കിൽ ഭയങ്കര പ്ലസൻ്റ് ആയിരിക്കും, എല്ലാവരും വിചാരിക്കും ഈ ആൾ എന്നും ഹാപ്പി ആണല്ലോ, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. പിന്നെ അവരടുത്തും നമ്മൾ കാണിക്കില്ല, മാസ്റ്റർ ഡിപ്രഷനും ഉണ്ട്, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയുള്ളവർക്ക് അവർക്ക് ഇത് മാസ്ക് ചെയ്യാൻ പറ്റും, അവരിങ്ങനെ എല്ലാവരും മുമ്പിലൊന്നും കരുതത്തില്ല. പക്ഷേ ഇതൊക്കെ വീട്ടിൽ പോയുമ്പോൾ നമ്മളൊരു സേഫ് ഏരിയ ആണല്ലോ, നമുക്കൊരു കംഫർട്ടബിൾ ആണല്ലോ. അവിടെ ചിലപ്പോൾ അമ്മമാരുടെ അടുത്ത്, അല്ല ഹസ്ബൻഡിൻ്റെ അടുത്ത്, അല്ല വൈഫിൻ്റെ അടുത്ത്, അല്ല മക്കളുടെ അടുത്ത്, അവിടെ ഇത് ഫുള്ള് കാണിക്കും. ആ നമ്മൾ ഈ വർക്ക് ഏരിയ കാണുന്ന ആളെ ആയിരിക്കത്തില്ല വീട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ആ ഒരു കംഫർട്ട് സോണിലായിരിക്കും ഇവരിത് മൊത്തം ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്, അവരായിരിക്കും ഏറ്റവും ഇത് സഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില ന്യൂസ് കാണാറുണ്ട്, ഇപ്പോൾ ഇൻഫ്ലുവൻസസ് ആയാലും തലേദിവസം വരെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പോസ്റ്റൊക്കെ ഇട്ട് പിറ്റേന്നായിരിക്കും കാണിക്കുകയാണെന്ന് ഇവർ സൂയിസൈഡ് ചെയ്തെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പറയും ഇന്നലെ വരെ ചിരിച്ച് കളിച്ച ഒരു വീഡിയോ ആണ് അവരിട്ടത്, ആ ഫോട്ടോ ഇട്ടത്, ഇതെന്താ പെട്ടെന്ന് ഒരു ദിവസം ആയിരിക്കത്തില്ല. പുറമേ കാണിക്കുമ്പോൾ അവർ ഫുൾ അത് മാസ്ഡ് ആയിരിക്കും, പക്ഷേ അവരുടെ ഉള്ളിൽ സംഭവിക്കുന്ന എന്തെന്ന് കൂടെ നടക്കുന്നവർക്കും അവർക്കും മാത്രമേ അത് ശരിക്കും അറിയത്തുള്ളൂ എന്താന്നുള്ളത്.
0: തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു മാം റേഡിയോയിലെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഒരു ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഒരാളും നമ്മൾ രണ്ടുപേരുമാണ് സാധാരണ. ഇന്ന് ഇവിടുത്തെ എല്ലാ മാനസിക രോഗികളും ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം അല്ലേ എല്ലാവരും. ഇതെല്ലാം
1: മാനസിക രോഗം എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഇതിൽ കൂടെ പോകുന്നുണ്ടാവും.
0: തീർച്ചയായും
1: ചിലവർക്ക് പറ്റുന്നുണ്ടാവും, ചിലവർക്ക് പറ്റുന്നില്ല. പറ്റാത്തവരത് മോശമായിട്ട് കാണരുത്, നമുക്ക് എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അവര് സഹായം തേടി അതിന് റെഡിയായി അതിൽ മുന്നോട്ട് പോവാ. അത്ര നമ്മളിങ്ങനെ വീഴാൻ പാടില്ല, വീണെടുത്ത് എണീറ്റ് മുന്നോട്ട് പോവാ. അതിന് ഒരാളെ ഹെൽപ്പ് എന്ന് വെച്ചാൽ നാണക്കേടൊന്നും ഇല്ല.
0: ഇതിനൊരു മിഥ്യാധാരണയുണ്ട് മാം, അതായത് ഈ മെഡിസിൻ കഴിച്ചാൽ ഈ മാനസിക രോഗത്തിന് അല്ലെങ്കിൽ ഈ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റ് ഒരു ടാബ്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് എങ്ങനെ വന്ന ചിന്തയാണെന്ന് അറിയത്തില്ല, ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ വിറയലുണ്ടാകും, ഇത് കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇവളുടെ ക്യാരക്ടറിൽ പിന്നെയും ഇതിന് ഇരട്ടിയായിട്ട് വരും. ഈ ഒരു വസ്തുതയോട് മാമിന് എന്താ പറയാനുള്ളത്? അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ?
1: അത് എങ്ങനെ വന്ന് എനിക്കും അറിയില്ല. അത് എങ്ങനെ ആ ഒരു എന്താ പറയാ തെറ്റിദ്ധാരണയാ ശരിക്കും പറഞ്ഞ. ഇപ്പൊ നമ്മളിപ്പോ അല്ലാത്ത ഫിസിക്കൽ ഹെൽത്തിലും ഇതുപോലെ അസുഖങ്ങളില്ലേ, ജീവിതകാലം മൊത്തം കഴിക്കുന്ന അസുഖങ്ങളുണ്ട്. ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, ഷുഗറൊക്കെ വന്നാൽ നമ്മൾ ലൈഫ് ലോങ് കഴിക്കണം. ഇപ്പൊ കിഡ്നി ഡിസീസ് വന്നാൽ നമ്മൾ ലൈഫ് ലോങ് കഴിക്കണം. പിന്നെ ഓട്ടോമ്യൂൺ ഡിസീസ് ഒക്കെ ഉണ്ട്, ഇപ്പം ജന്മനാ ചിലവർക്ക് വരാം, അല്ലെ പിന്നെ ഇപ്പം SLE എന്നൊക്കെ പറയാം, ഇതൊക്കെ ലൈഫ് ലോങ് കഴിക്കണം. അതുപോലെ തന്നെ സൈക്കാട്രി രോഗങ്ങളിലും അങ്ങനത്തെ കുറെ ഡിവിഷൻസ് ഉണ്ട്, ചിലത് നമ്മൾ ലൈഫ് ലോങ് കഴിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ജീവിതം ബാലൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ട് വരും. ചിലത് ഈ പനിയൊക്കെ പോലെ നമ്മൾ മുളയിലെ ട്രീറ്റ് ചെയ്താൽ അത് ഒരു 6 മാസം 9 മാസം കഴിച്ച് റെഡിയായി അവർ പോയിക്കോളും. അല്ലാതെ പിന്നെ വിറവൽ വരുന്നതെന്ന് വെച്ചാൽ മിക്കവാറും ഈ മരുന്നുകൾ ആരും കണ്ടിന്യൂ ഇല്ല. നമ്മൾ പറയും ഇപ്പോൾ ഈ ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് നമ്മൾ ലൈഫ് ലോങ് കഴിക്കണം. പക്ഷേ കഴിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാലം നമുക്ക് അസുഖം ഉണ്ടായിട്ടല്ല, അതിങ്ങനെ എപ്പിസോഡ്സ് ആയിട്ട് വരും. അതായത് ബൈപോള് 2 പോള്, ഒന്നെങ്കിലും മാനിയ എന്ന് പറഞ്ഞ ഉന്മാദാവസ്ഥ, അതാണ് ഈ മെയിൻ ആയിട്ട് ഈ ഫിലിമിലൊക്കെ കണ്ട് കോമഡി ആയിട്ട് കാണിക്കുന്ന സംഭവം. എല്ലാവർക്കും അതേ അറിയത്തുള്ളൂ, സൈക്കാട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ മാനിയ മാത്രമേ അറിയത്തുള്ളൂ. ഡോക്ടറെ പോയി ഉപദ്രവിക്കുക, ചിരിക്കുക, കോമഡി, അത് നമ്മൾ മെയിൻ കാണുന്ന സംഭവമില്ലേ, ആ ഒരു ഇത് അതാണ് മാനിയ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശമാണ് ഡിപ്രഷൻ. അപ്പോൾ ഈ 2 എപ്പിസോഡ് ചിലപ്പോൾ മാറി മാറി ഇവരുടെ ജീവിതത്തിൽ വരാം. അപ്പൊ ഇത് ഓരോ തവണ വരുംതോറും ഇതിന്റെ കാഠിന്യവും ഈ സിംറ്റംസിന്റെ പ്രശ്നങ്ങൾ കൂടി കൂടി വരും. അപ്പൊ ഈ എപ്പിസോഡ് വരുന്ന സമയത്തെ ശരിക്കും രോഗാവസ്ഥയുള്ളൂ. അത് ചിലപ്പോൾ ഒരു മാസം മെഡിസിനെ കൊടുത്ത് ഒരു മാസമൊക്കെ കൺട്രോൾ ആവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ ഇത് വരാതിരിക്കാൻ വേണ്ടി പ്രൊഫിലാക്റ്റിക് ആയിട്ട് കഴിക്കുന്ന അവിടെ മൂഡ് എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ട് പോവാൻ. പക്ഷെ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞാലും അത് കഴിക്കത്തില്ല. ഈ ഒരു എപ്പിസോഡ് ആകുമ്പോൾ അവരങ്ങ് നിർത്തും. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഒരു ചെറിയ ടെൻഷൻ പോലും താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെസ് വരുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു എപ്പിസോഡായിട്ട് അത് ട്രിഗറായിട്ട് അസുഖാവസ്ഥയിലോട്ട് പോകും. ഒന്നെങ്കിലും മാനിയായിട്ട് പോകും, അല്ലെങ്കിൽ ഡിപ്രഷനായിട്ട് പോകും. അപ്പോൾ ഓരോ തവണ ഇപ്പോൾ ആദ്യം തവണ വരുമ്പോൾ അത്രയും പ്രശ്നം ഉണ്ടാവില്ല, അത്രയും വയലൻസോ ദേഷ്യമോ ഒന്നും അത്രയും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് മാനേജ് ചെയ്യുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ മരുന്ന്, ആ എപ്പിസോഡ് വരുമ്പോൾ നമ്മൾ നാലഞ്ച് മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇത് കുറഞ്ഞു വരുന്നതനുസരിച്ച് കുറച്ച് കുറച്ച് അവസാനം ഒറ്റ ഗുളികയായിട്ട് നമ്മൾ പോവും. പിന്നെ ഈ ഗുളിക ലൈഫ് ലോങ് കഴിക്കണം, ആ ചെറിയ ഡോസേ ഉള്ളൂ. പക്ഷെ ആരും ഇത് കഴിക്കൂല. പിന്നെ അടുത്ത എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴായിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ബ്രേക്ക് വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ പോലെ അത്രയും ആ ചെറിയ ഡോസിൽ നിൽക്കണം എന്നില്ല. അപ്പോൾ ഇവരെ മാനേജ് ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ആൻറ്റി സൈക്കോട്ടിക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. ആൻറ്റി സൈക്കോട്ടിക്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ ട്രെമർ, ചെറിയ വേറെ വരുന്നത്. പക്ഷെ അതും നമ്മൾ റെഡിയായി കഴിയുമ്പോഴത്തേനും ആ ട്രെമർ വരുമ്പോൾ തന്നെ ഡോസൊക്കെ കുറച്ച് കുറച്ച് അത് മാനേജ് ചെയ്ത് കൊണ്ടുവരും. അപ്പം നേരെ മറിച്ച് നമ്മളിപ്പോൾ ഈ ഫിറ്റ്സിനൊക്കെ കഴിക്കുന്നില്ല കണ്ടിന്യൂസ്, എന്ന് വെച്ചാൽ എപ്പോഴും ഫിറ്റ്സ് ഇല്ല. പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടി, കാരണം ഓരോ തവണ വരുമ്പോൾ ഇത് ഡാമേജാണ് ബ്രെയിനിന്. അപ്പം അതുപോലെ ഈ ബൈപോളാറിന് നമ്മളൊരു ഒരു മരുന്ന് ലൈഫ് ലോങ് കഴിക്കാൻ പറയും, പക്ഷെ അത് ആരും കഴിക്കത്തില്ല. എല്ലാവരും ഈ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ, അത് മാനിയ വരുമ്പോൾ എല്ലാവർക്കും അറിയും, പക്ഷെ ഡിപ്രഷൻ വരുമ്പോൾ ആർക്കും അറിയത്തില്ല. അത് ചുറ്റുമുള്ളവർക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇവരൊന്ന് ഡൗൺ ആയി അനങ്ങാതെ ഇരിക്കുന്നു. പക്ഷെ മാനിയ വരുമ്പോൾ എന്തായാലും നാട്ടുകാർ മൊത്തം അറിയും. അപ്പം ആ ഒരു സ്റ്റേജ് ആകുമ്പോഴായിരിക്കും ഇവർ കൊണ്ടുവരുന്നത്. അപ്പം മരുന്ന് എന്താ നിർത്തി വെക്കുമ്പോൾ പറയും, അത് പിന്നെ മാറി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് നിർത്തിയത്. അപ്പം നേരെ മറിച്ച് ഈ കണ്ടിന്യൂസ് ആയിട്ട് മരുന്നെടുക്കുന്നവരുണ്ട് ബ്രേക്ക് ഇല്ലാതെ, അവരെ നമുക്ക് കണ്ടാൽ പോലും അറിയില്ല. ഇവർ മെഡിസിൻ എടുക്കുന്ന ആൾക്കാരെ, അവർ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ മേഖലയിലും അവർ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവർ കൃത്യമായിട്ട് ആ ഒരു മരുന്ന് കണ്ടിന്യൂസ് കഴിക്കും. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ചെറിയൊരു മാറ്റം വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പം അവർ നമ്മളടുത്ത് വരും, അപ്പം നമ്മളൊന്ന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം പുറമേ കണ്ടാൽ നമുക്ക് അറിയത്തില്ല കൃത്യമായിട്ട് മെഡിസിൻ എടുക്കുന്നവരെ. അവരെല്ലാത്തിലും അവർ നല്ല രീതിയിൽ പോകുന്നുണ്ടാവും. പക്ഷെ ഈ ബ്രേക്ക് ചെയ്ത് വരുന്നവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നം വരും. അപ്പോൾ ഡോസ് കൂട്ടുമ്പോഴത്തേനും സൈഡ് എഫക്ട്സ് കൂടുന്ന അവസ്ഥ വരും. പക്ഷേ ഡിപ്രഷൻ മെഡിസിൻസ് നമ്മൾ ആൻറ്റിസൈക്കോട്ടിക്സും കൊടുക്കത്തില്ല. അതിനിങ്ങനെ പൊതുവേ സേഫ് ആയിട്ടുള്ള മരുന്ന്. പിന്നെ ഫസ്റ്റ് എപ്പിസോഡ് ആകുമ്പോൾ നമ്മളെല്ലാവർക്കും ഒരു 9 മന്ത്സ് കഴിയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കും. അപ്പം മിക്കവാറും അപ്പോഴത്തേനും എല്ലാവരും റെഡിയായി കാണും. പിന്നെ വീണ്ടും വരുവാണെങ്കിൽ അങ്ങനെ ആൾക്കാർക്കും നമ്മൾ കണ്ടിന്യൂസിൽ ചെറിയൊരു ഡോസ് കഴിക്കേണ്ടി വരും. കാരണം രണ്ടാമത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസ് കൂടുതൽ എന്നാണ് സ്റ്റഡീസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, പക്ഷേ എല്ലാവർക്കും ഒരു ഫസ്റ്റ് വന്നവർക്ക് നമ്മളൊരു 9 മാസം 1 ഇയർ കഴിയുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കും. അപ്പം മിക്കവാറും ചിലവരും അപ്പോഴത്തേനും റിക്കവർ ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ബൈപോളാറിൽ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ഒരു സൈക്കാട്രിസ്റ്റ് ഇപ്പം ഫുള്ള് നിർത്തിക്കുമെന്ന് പറയാൻ ധൈര്യമില്ല. കാരണം ഇവർക്ക് എപ്പോഴായിരിക്കും, കാരണം പ്രശ്നമൊന്നും ഇല്ലാതെ ഒരാളാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു ട്രിഗർ വരുമ്പോഴത്തേനും ഇവർക്കത് ഭയങ്കര പ്രശ്നം. കാരണം ഇവർക്ക് ഉറക്കമൊഴിച്ച് നിൽക്കാൻ പറ്റത്തില്ല. ആ നല്ലതായിട്ടുള്ള ഉറക്കം പോകുമ്പോൾ ഇവർക്ക് ആ ട്രിഗർ ആവാം. അതായത് നമ്മളെ ഫിറ്റ്സിനെ പോലെ ആ ഒരു സംഭവം തന്നെ. അപ്പം ഇപ്പോൾ അതിനൊക്കെ എല്ലാവരും കൃത്യമായിട്ട് മുടങ്ങാതെ കഴിക്കും ഫിറ്റ്സ് വരുന്ന പേടിച്ചിട്ട്. പക്ഷേ അതേ പറഞ്ഞ ഇപ്പം മെഡിക്കൽ അസുഖങ്ങളും അങ്ങനെ കുറേ ഉണ്ട്, ഫിറ്റ്സ് മീൻസ് നമ്മൾ കണ്ടിന്യൂസ് കഴിക്കേണ്ടതും. പക്ഷേ ഇതിന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടി കണ്ടിന്യൂസ് കഴിക്കണം
2: തീർച്ചയായിട്ടും. ഇനി അടുത്തതായിട്ട് ചോദിക്കാൻ, ഈ ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെയുള്ള ആളുകളോട് അവർക്കൊരു സ്പേസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ്, സംശയ രോഗം, ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പിൽ വരുന്നതിന് ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതായിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. അത് ചിലപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിരിക്കും. അത് എന്ന് വെച്ചാൽ നമ്മുടെ വ്യക്തിത്വ വൈകല്യം എന്ന് പറയും. ചിലപ്പോൾ അവരുടെ കുറ്റമല്ല, അവരുടെ ചെറുപ്പത്തിൽ കടന്നു വന്ന അവരുടെ ട്രോമകളും ഒരു ഇൻഫ്ലുവൻസ് ആവാം. അവരുടെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് വരാം, അല്ല അവർക്ക് എന്തെങ്കിലും കുഞ്ഞിലെന്തെങ്കിലും അബ്യൂസ് ഒക്കെ അനുഭവിച്ച് അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരാളെ പുറമേ കാണുമ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും, ഇതെന്ത് ഇയാളിങ്ങനെ, ഇയാൾക്ക് എന്തോ ഒരു കണി ചോരയില്ല അങ്ങനെ ഇങ്ങനെ. അപ്പോൾ പണ്ടൊക്കെ ഞാനും അങ്ങനെ ആയിരുന്നു. പക്ഷെ ഈ ഫീൽഡ് വന്ന ശേഷം
2: നമ്മളെപ്പോഴും
1: ഇപ്പൊ ഒരാൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം നമ്മളിങ്ങനെ ആലോചിക്കും, ഇയാളുടെ പണ്ട് ചെറുപ്പം അന്ന് അറിയണമെന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും. അപ്പൊ അങ്ങനെയുള്ളവർ, ഇവര് വലുതാകുമ്പോഴത്തേനും ഇവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂർ ആയിരിക്കും. മിക്കവാറും ഇപ്പൊ ഈ ഫാമിലിയിൽ അച്ഛനമ്മ എന്നും ബഹളം പ്രശ്നം അങ്ങനെ ഒരു ഇതിൽ വളർന്ന കുട്ടികളാണെങ്കിൽ ഇവർക്ക് ഒരു അറ്റാച്ച്മെന്റ് കിട്ടി കാണത്തില്ല. ചെറുപ്പത്തിൽ ഇവരെപ്പോഴും ഒരു ഇൻസെക്യൂർ ഫീലായിരിക്കും. അവർ പോവും, അമ്മ വിട്ടുപോവോ, അച്ഛൻ വിട്ടുപോവോ, അതായത് അവരിഷ്ടപ്പെട്ടവർ വിട്ടുപോകോ എന്നുള്ള ഒരു ഇതായിരിക്കും. ഇത് കറക്റ്റും ചെയ്യുന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ. എല്ലാവരും വിചാരിച്ച കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവില്ല, അവര് നമ്മളെ ബഹളം വെക്കുന്ന അവരങ്ങ് മറന്നു പോകും. പക്ഷെ നമ്മുടെ കാര്യം ഒന്ന് നോക്ക്, നമുക്ക് പണ്ട് കുഞ്ഞില് വിഷമമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അല്ലേ, ഭയങ്കര ഓർമ്മ. ആ ഇമേജും ആ സ്ഥലവും ഡ്രസ്സും അല്ലേ നമുക്ക് ഓർമ്മയില്ല. അതുപോലെ തന്നെ ഭയങ്കര സന്തോഷമുള്ള അനുഭവങ്ങളുണ്ടും, അതും ഭയങ്കര ക്ലിയർ. അപ്പൊ പിള്ളേർക്ക് ഇതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. അവർക്കിതിങ്ങനെ അവര് അവരുടെ കൂടെ ഈ പേടിയും വളർന്നു പോകും. പിന്നെ അവരൊരു പേഴ്സണൽ, അവർ അഡൾട്ട് ആവും. ഇപ്പൊ നമ്മളൊരു പേഴ്സണാലിറ്റി പറയുമ്പോൾ ഒരു 17-18 വയസ്സൊക്കെ ആകുമ്പോൾ അത് ഫോം ആവും. അത് അവർ മോൾഡ്, അതിന്റെ ഇടയിൽ നമുക്ക് എന്ത് മാറ്റങ്ങളും അവരെ കൊണ്ട് ചെയ്യിക്കാം, തെറാപ്പി കൊടുത്ത് അവരെ റെഡിയാക്കൊക്കെ ചെയ്യാം. പക്ഷെ ഒരു അഡൾട്ടായി കഴിഞ്ഞാൽ അതൊരു പാടാണ്. കാരണം നമ്മളൊരു മെഴുക് പോലെ തന്നെ, അതിന് മുമ്പ് നമുക്ക് എങ്ങനെയാ അത് വളച്ചെന്ന്. പക്ഷെ അതൊന്ന് ഹാർഡായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിക്കാനേ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. അപ്പൊ ഇവർക്ക് ഇനി വലുതായി ഇവർ വേറെ റിലേഷനിലാവുമ്പോൾ ഈ ഒരു ഇൻസെക്യൂർ ഫീൽ അവർക്ക് പിന്നെയുണ്ടാവും.
2: പ്രശ്നമായിട്ട് വരും,
1: ആ ഇവരെന്നെ വിട്ടിട്ട് പോവോ, ഇവര് എന്നെ സ്നേഹക്കുറവാണോ, പ്രശ്നമാണോ, ആരോടെങ്കിലും വിണ്ടുമ്പോ അതിന് അയാളോടത്ത് കൂടെ പോവോ. ഇവര് ആ ഇൻസെക്യൂർ ഫീൽ ഇങ്ങനെ അവരുടെ ആ കുഞ്ഞിലേ ഉള്ള
2: സംഭവമാണ്,
1: അതിങ്ങനെ തുടർന്ന് പോവും. അപ്പൊ ഇത് എല്ലായിടത്തും കാണിക്കാൻ തുടങ്ങും. ഇവർക്ക് ശരിക്കും അങ്ങനെ ആവണമെന്നൊന്നും ആഗ്രഹമില്ല, ഇവർക്ക് മനസ്സിലാണ്ടാവും മറ്റേ അത് ഭയങ്കര ഫീലിംഗ് ഉണ്ട്, പ്രശ്നമുണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് അത് പറ്റത്തില്ല. അപ്പൊ അതൊക്കെ തെറാപ്പിയൊക്കെ കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാക്കും അവർക്ക്. ചെറുപ്പത്തിൽ അവരുടെ ട്രോമയൊക്കെ അവർ സംസാരിച്ച് അതിനൊക്കെ ഹീൽ ചെയ്ത്, അതുപോലെ തന്നെ ചിലപ്പം ചില കേസിൽ മെഡിക്കേഷനും വേണ്ടി വരും കുറച്ച് കാലത്തേക്ക് ഈ തെറാപ്പി കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഈ തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് രണ്ട് സിറ്റിംഗ് ഒന്നും പറ്റത്തില്ല. ഇതൊക്കെ അവരെ കുഞ്ഞിലേ ഉള്ള പ്രശ്നങ്ങൾ, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ്
2: കിട്ടത്തുള്ളൂ. ഓക്കെ, കണ്ടോ, ഈ റിലേഷൻഷിപ്പിൽ പോലും ഇങ്ങനെയുള്ള ട്രോമ ബോണ്ടിങ് അല്ലേ, അങ്ങനെയൊക്കെയുള്ള
1: ട്രോമ ബോണ്ടിങ് എന്ന് വെച്ചാല് ഒരാള് ഒരു പാർട്ട്ണർ എന്ന് വെച്ചാൽ ഭയങ്കര ട്രോമ കൊടുക്കുന്ന ആളായിരിക്കും, ചെന്നാലും അവരെ വിട്ടുപോകത്തില്ല. ആ അതെല്ലാം അനുഭവിക്കും, എന്നിട്ട് പിന്നെ അയാൾ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ വീണ്ടും അവരുടെ കൂടെ പോകും. മീൻസ് അവര് ഇതിലൂടെ ഇത്രയും അവര് പുറമേ ഉള്ളവർ പറയും നീ ഇറങ്ങിപ്പോ, നീ എന്തിനാ അങ്ങനെ. പക്ഷെ അവർക്ക് ആയോ ഭയങ്കര സ്നേഹം മറ്റേയാളെ, അത് തിരിച്ചറിയുന്നില്ല. അവർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്, നമ്മുടെ അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. അതായത് അവർ മാനിപ്പുലേറ്റ് ചെയ്യും. അവരുടെ കാര്യം കഴിയുമ്പോൾ, അവരുടെ ആ ദേഷ്യം എല്ലാം കഴിയും, അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഇവരായിട്ട് മാനിപ്പുലേറ്റ് ഭയങ്കര സോപ്പിട്ടേക്കും.
2: അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ മനസ്സിനെ പക്വമാക്കുക എന്ന് പറയുമ്പോൾ
1: അതെ പറ്റും. അത് നമ്മൾ ഈ തെറാപ്പി കൊടുത്ത് അവർക്ക് ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവില്ല, അവരുടെ തോട്ട് പ്രോസസ്സ് വേറെയായിരിക്കും. അപ്പോൾ വേറൊരാൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനെ ആയിരിക്കും അവരത് ചിന്തിച്ച് വരുന്നത്.
2: ഓക്കെ,
1: അപ്പോൾ അതൊക്കെ നമുക്ക് ഈ തെറാപ്പി കൊണ്ടും നല്ല മാറ്റം വരുത്താൻ പറ്റും.
2: ഓക്കെ, അപ്പൊ റിലേഷൻഷിപ്പിലെ പ്രോബ്ലമും കാര്യങ്ങളും ഒക്കെ നമുക്ക് പരിഹരിക്കാം. ചിലപ്പോഴൊക്കെ ഒരു ചെറിയ വൈദ്യസഹായത്തോടുകൂടി നിങ്ങളുടെ ലൈഫ് തന്നെ ഫുൾ കളറാക്കാനും ചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിയ ഗ്രാഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പ്രശസ്ത സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ ഷമീന അബ്ദുള്ള മാമാണ് നമ്മുടെ കൂടെയുള്ളത്. കൃഷ്ണപുരം FHSCയിലെ മാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പലർക്കും പല പല ഞാൻ ചോദിക്കുന്നത് എനിക്ക് നമ്മളെല്ലാം കൂടി ഡിസ്കസ് ചെയ്ത കുറേ ചോദ്യങ്ങളിൽ നിന്നാണ്. ഇതൊന്നും അല്ലാത്ത നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാമിനെ കാണാം. MSM കോളേജിന് അടുത്ത് തന്നെ മാമിന് സ്വന്തമായിട്ട് ക്ലിനിക്കും ഉണ്ട്. അപ്പോൾ തുറന്ന് പറയൂ, തുറന്ന് സംസാരിക്കൂ. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഹെൽപ്പ് വേണം. എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിനെ ഒറ്റയ്ക്കാണെങ്കിലും പാകപ്പെടുത്തിയെടുക്കാനുള്ള ഒരു പക്വത നിങ്ങളിലുണ്ടാവണം. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെന്നൂർ.
2: By the way, നമ്മളെന്താ പറഞ്ഞു എന്ത്
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്? ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: Stay tuned, stay happy with the Radio 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള

0: ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2 ഇത് സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കനാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷെമീന അബ്ദുള്ള മാമാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ മാനസികാരോഗ്യ സംരക്ഷണത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാം, നമ്മൾ ചില മനുഷ്യരിൽ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ നമ്മുടെ കംപ്ലീറ്റ് സ്വപ്നങ്ങളും ഒരാളിലേക്ക് അർപ്പിച്ച് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. ഇത് ബ്രേക്കാവുന്ന സമയം, അല്ലെങ്കിൽ അവർക്ക് ശ്വാസം മുട്ടുമ്പോൾ അവരുടെ വായിൽ നിന്ന് നിരന്തരമായി ഇത് ബുദ്ധിമുട്ടാണെന്ന് കേൾക്കുന്ന സമയം, നമുക്ക് നോർമൽ ആവാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായി 10 വർഷത്തോളം പ്രണയത്തിലായിട്ടുള്ള ഒരാൾ ബ്രേക്കപ്പ് ആയതിനു ശേഷം അവരെങ്ങനെ ജീവിക്കും, അങ്ങനെ അല്ലെങ്കിൽ ആ ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയൊരാളെ വാർത്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഈ സിറ്റുവേഷനിലൊക്കെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യകത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്?
1: തീർച്ചയായിട്ടും, കാരണം ചിലവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവും സ്കില്ലും ഉണ്ടാവും. സാധാരണ ഇപ്പം മെൻ്റൽ ഹെൽത്ത്, ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, അങ്ങനെയാണ് മിക്കവരുടെയും വിചാരം. പക്ഷെ അങ്ങനെയല്ല, മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഇമോഷൻസ് ഉണ്ടാവും, സങ്കടം, ദേഷ്യം, ഇപ്പം സന്തോഷം, പേടി, അങ്ങനെ എല്ലാ ഇമോഷൻസ്. അത് നമുക്ക് ദൈവികമായിട്ട് ജനിക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന സംഭവം, അത് നമ്മുടെ ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിനുള്ളത് ആക്ച്വലി ഈ വികാരങ്ങളൊക്കെ. പക്ഷെ അത് റൈറ്റ് ടൈം, റൈറ്റ് അളവിൽ എപ്പോഴാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്, അതാണ് ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വിഷമാവസ്ഥ വന്നാൽ വിഷമിച്ചോ, അതിൽ തെറ്റൊന്നുമില്ല, വിഷമിക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ വിഷമം അതിര് കടക്കാതെ അതിൽ നിന്ന് അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതുമായിട്ട് കോപ്പ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കടക്കണം, ആ ഒരു സ്കില്ല്, അതൊക്കെ നല്ലൊരു മെൻ്റൽ ഹെൽത്തിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ ഒരു സന്തോഷം വന്നാൽ തന്നെ അങ്ങ് സന്തോഷിച്ച് ആർമാദിച്ച് ബാക്കി പണിയൊക്കെ മതിയാക്കി സന്തോഷം മാത്രമായാലും അത് നല്ലതല്ല. അതായത് എല്ലാം കൃത്യമായിട്ടുള്ള അളവിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം, കൃത്യമായിട്ടുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പോൾ ചിലവർക്ക് ദേഷ്യമുണ്ട്, ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച്, അത് ശരിക്കും നല്ലതല്ല. നമുക്ക് ദേഷ്യമുണ്ടെങ്കിലും അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. ദേഷ്യപ്പെടാം ആവശ്യത്തിന്, എന്നാൽ ദേഷ്യപ്പെടുകയും വേണം. നമുക്ക് ദേഷ്യമില്ലാതെ നടന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നമ്മളെല്ലാം ചിലപ്പോൾ ചൂഷണം ചെയ്യാൻ തുടങ്ങും, നമ്മളെല്ലായിടത്തും എന്ത് പറഞ്ഞാലും ആൾ കേൾക്കത്തില്ല. അപ്പോൾ നമുക്ക് ചില നമ്പറില്ല, നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. നമ്മൾ ഭാവിയിൽ നമുക്ക് പ്രശ്നം വരാതിരിക്കാനായിരിക്കാം ഈ ഒരു ഇത്. ഇപ്പോൾ നമ്മൾ ദേഷ്യം ഒരു കറക്റ്റ് അളവിൽ ചിലയിടത്ത് ചെയ്താൽ അവർ പിന്നെ നമ്മളൊന്ന് ആ ഒരു രീതിയിൽ കാണും, നമ്മളൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് അവർ ചിലപ്പോൾ കാണത്തില്ല. അപ്പോൾ അങ്ങനെ അതാണ് ശരിക്കും മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ എല്ലാ ഇമോഷൻസ് നമ്മൾ കൃത്യ അളവിന് എക്സ്പ്രസ് ചെയ്യുക, കൃത്യ അളവ് അത് നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതുമായിട്ട് കോപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത്. അല്ല, ഒരിക്കലും ഒരാൾക്ക് ഫുൾ ടൈം ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും അതൊന്നും നടക്കുന്ന കാര്യമില്ല. കാരണം നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇനി പോസിറ്റീവ് ആയി നടക്കുന്ന വെച്ചാലും ചുറ്റുമുള്ള ആൾക്കാർ അങ്ങനെ സമ്മതിക്കണം എന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും, ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ള, കാരണം അവർക്കും നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റില്ല, അവർക്കും അതിനുള്ള എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇത്. ഇതിൽ കേട്ട് അത് വിടണം. ചില കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അത് ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട് അവർ സമാധാനത്ത് പോയി കിടന്നുറങ്ങും. അപ്പം നമ്മൾ ചിലപ്പോൾ ഇതിങ്ങനെ ആലോചിച്ച് അതിനെ വേറൊരു ലെവലിലോട്ട് എത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിലതൊക്കെ നമ്മൾ അപ്പം തന്നെ അത് അങ്ങനെ വിടാൻ പഠിക്കണം. അപ്പോൾ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെന്നില്ല. പിന്നെ ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലവെന്ന് വെച്ചാൽ അവർ ആ ഒരു റിലേഷൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയല്ലേ. നമ്മളിപ്പോൾ 10 വർഷമായാലും 1 വർഷമായാലും 3 വർഷമായാലും ഇപ്പോൾ ഒരാൾ തമ്മിൽ നമ്മൾ റിലേഷനിലാവുമ്പോൾ നമ്മൾ അതെ ഭയങ്കരമായിട്ട് സക്സസ് ആവും, അല്ല നമ്മൾ ഇതിൻ്റെ ഒരു കല്യാണം കഴിച്ച് പോകണം എന്നുള്ള ഇതിലായിരിക്കും മിക്ക റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ചിലപ്പം സാഹചര്യം കൊണ്ടും ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ കൊണ്ടും അത് ഇടക്ക് വെച്ച് നിർത്തേണ്ടി വരും. അപ്പം ഇവർ അത്രയും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കാണും, അവരുടെ അത്രയും ആത്മാർത്ഥതയും അത്രയും അവർ ട്രസ്റ്റും അത്രയും എല്ലാം അവർ ഇതുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അത് പോകുമ്പോഴത്തേനും അത് നോർമലാണ്, ഒരു ശൂന്യത അനുഭവപ്പെടും. കാരണം മനുഷ്യന്മാർക്കുള്ള ഒരു പ്രത്യേക ഒരു കഴിവാണല്ലോ ഈ അറ്റാച്ച്മെന്റ്, ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ആ ഒരു വിഷമം കാണും, ആ ഒരു ദുഃഖം കാണും. കുറേ ദിവസം നമുക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല, അതിനൊക്കെ നമ്മൾ സമയം കൊടുക്കുക. അത് നോർമലായിട്ടുള്ള, അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഇന്ന് ബ്രേക്കപ്പായാ, നാളെ തൊട്ട് ആ എല്ലാം തീർന്ന് ഹാപ്പിയായി ഞാൻ പോയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അതല്ല നോർമലായിട്ടുള്ള കാര്യം. നമ്മൾ വിഷമിക്കണം, നമ്മൾ വീണ് ഉടഞ്ഞ് ഈ കിടക്കണം, അതൊക്കെ നോർമലാണ്. പക്ഷേ ആ വീണെടുത്ത് നിന്ന് എണീക്കണം, അത് നമ്മൾ ചെയ്യണം. നമ്മുടെ കാര്യമൊക്കെ ചെയ്യാനുള്ള ഒരു ഇത്. ചിലപ്പോൾ ഒരു സൈഡിൽ കൂടെ വിഷമം ഉണ്ടാവും, എന്നാലും അത് നമ്മൾ അവിടെ സൈഡിൽ വെച്ച് ആ റെഡിയാക്കി ഒരു ഭാഗത്തൂടെ പോവും, നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊരു കുറച്ച് ടൈം കഴിയുമ്പോൾ അത് പതുക്കെ ഹീൽ ചെയ്ത് പോവും. പക്ഷെ എല്ലാവരും കൊണ്ട് ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. ചിലവരാകെ അങ്ങ് തകർന്നു പോവും. അവർക്ക് പിന്നെ ആ വീണെടുത്ത് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടായിരിക്കും അവർ പോകുന്നത്. അവരെന്തൊക്കെ ചെയ്തിട്ടും ആരോടൊക്കെ പറഞ്ഞാലും ഇത് അവർക്ക് പറ്റുന്ന മീൻസ് അവരുടെ ജീവിതത്തിൻ്റെ താളം തന്നെ പോകുന്ന കാര്യം. കുറേ ആൾക്കാർ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വേറെ പല ദുഷ്യങ്ങളിലോട്ടേക്ക് പോകും. ചിലപ്പോൾ അവർക്ക് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോഴത്തേനായിരിക്കും ഒരു സമാധാനം വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ച് അവസാനം ഇത് അടുത്ത പ്രശ്നത്തിലോട്ട് പോകും, അഡിക്ഷനിലോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം അല്ല. അത് ഒന്നാമത് അൺഹെൽത്തി, അത് വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കുക, പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ പോകുന്നതിനേക്കാളും നല്ലത് നമുക്ക് തീരെ പറ്റാത്തപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പിന് പോയാൽ, നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന ആളുകൾ, നമ്മൾ ബാക്കി രോഗങ്ങളെ പോലെ അല്ല ഇത്, നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്താൽ തന്നെ അവർ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ നമുക്കത് നിർത്താം. നമ്മൾ ജസ്റ്റ് ഇപ്പം ഒരു കാലൊടിഞ്ഞ ഒരാൾ വന്ന പ്ലാസ്റ്റർ ഒക്കെ ഇട്ട്, അപ്പം അയാൾക്ക് ഇപ്പം നാളെ തന്നെ സ്പീഡിൽ ഓടി നടക്കാൻ പറ്റൂല, നമ്മളൊരു വാക്കിംഗ് സ്റ്റിക്ക് കൊടുക്കും. എന്തിനാ, അതൊന്ന് ഹീലാകുന്ന വരെ ഒരു സപ്പോർട്ടിന്. അതുപോലെ നമുക്ക് മെഡിസിൻസ് എന്ന് പറയുന്നത്, അപ്പം അവരുടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുമ്പം അവർക്കൊരു സപ്പോർട്ട്, അവരിങ്ങനെ ഇരുന്നെടുത്തിരിക്കാൻ പാടില്ല, ഇച്ചിരി അവരുടെ ഒരു ഇത് നമ്മൾ കൊടുക്കും. പിന്നെ ഈ ഹീലിംഗ് ഒക്കെ നടന്ന് അവർ തന്നെത്താനെ നടക്കാൻ പോകുന്ന, അവർ നടന്നു പോകുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ പിന്നെ കാലാകാലം പ്ലാസ്റ്റർ ഇട്ട് വെച്ച് വടിയും പിടിച്ച് നടക്കൂലല്ലോ. ഒരു സ്റ്റേജിൽ അത് ഹീലായി കഴിയുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഊരും വടിയൂരും, നമ്മൾ തന്നെത്താനെ നടക്കാൻ തോന്നും. അതുപോലെ തന്നെ നമ്മളപ്പം മെഡിക്കേഷൻസ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂടെ തെറാപ്പിയും കൂടെ എടുത്താൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. ചിലവർക്ക് മെഡിക്കേഷൻസ് എടുക്കുമ്പോൾ തന്നെ അവർ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. കാരണം സ്ട്രെസ് വരുമ്പോഴത്തേനും നമുക്ക് ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന, അതിന് ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ബ്രെയിൻ, അതൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. കാരണം ഇവർ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആവശ്യം കൂടുതൽ വരും, ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അത് കൂട്ടാനുള്ള മെഡിക്കേഷൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് പതുക്കെ പതുക്കെ കൂടുന്നതനുസരിച്ച് ഇവർ കുറച്ച് പോസിറ്റീവ് ആവും. ആ പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞ്, ഇനി അത് സാരമില്ല, മുന്നോട്ട് പോകാം എന്നൊക്കെ അവർ തന്നെത്താനെ ചിന്തിക്കാൻ തുടങ്ങും. കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ വരുമ്പോൾ എല്ലാവരും ഉപദേശിക്കും, ഭയങ്കര കൂട്ട ഉപദേശമായിരിക്കും, നീ അവളെ മറക്കുക, അല്ലെ നീ അവനെ മറക്കുക, എന്തിനു എപ്പോഴും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അവരില്ലേ ഇവരില്ലേ ഇത് ഇങ്ങനെ മീൻസ് അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാനെളുപ്പം ഒരാളോട്, മറന്നുകളാം എന്നുള്ളത്. അവർ ആ സാഹചര്യത്തിൽ അവർക്ക് എത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതിനനുസരിച്ച് അവർക്ക് ഈ മറക്കുന്നതിൻ്റെ ആ സ്പീഡും പറ്റത്തുള്ളൂ.
2: തീർച്ചയായിട്ടും
1: എത്ര മാത്രം ആത്മാർത്ഥത കാണിച്ചോ. ഇപ്പം ചിലവർ കുഴപ്പം, അവർക്കത് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ചിലവർ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പുറത്തുനിന്ന് മറന്നുകളാന്ന് പറഞ്ഞാൽ അത് അത്ര
2: ഒരിക്കലും നടക്കാത്ത
1: കാര്യമാണ്. അത് പറ്റത്തില്ല, അവരെ കൊണ്ട് അത് പറ്റൂല. നമുക്ക് പറയുന്ന ആൾക്ക് ആ പറയുന്ന ആൾക്ക് അറിയത്തില്ല ഈ അറ്റാച്ച്മെന്റ് എത്ര മാത്രം കാണും. അപ്പൊ അവർക്ക് എളുപ്പമായത് ആ മറന്നുകളാന്ന് പറയും. പക്ഷെ അത് അത്ര എളുപ്പമല്ല മറന്നുകളയാൻ. ഇപ്പൊ നമ്മള് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്, ഇപ്പൊ രണ്ട് പെട്രോൾ ഉള്ള വണ്ടിയും പെട്രോൾ ഇല്ലാത്ത വണ്ടിയും ഉണ്ടെന്ന് വിചാരിക്കും. പെട്രോൾ ഇല്ലാത്ത വണ്ടിയിൽ ഒരാളെ ഇരുത്തി പറയും സ്റ്റാർട്ട് ചെയ്ത് പോ.
2: അതെ,
1: നടക്കൂല. അതെങ്ങനെ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവ എന്താ പറയാ, എന്റെ വണ്ടി ഞാൻ സ്റ്റാർട്ട് ആകുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ഇന്നെന്താ നിന്റെ വണ്ടി സ്റ്റാർട്ട് ആവാത്തെ. അവർക്ക് പെട്രോൾ ഉണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും. അവർക്ക് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റും. ഇവരുടെ വണ്ടിയിൽ ആ പെട്രോൾ ഇല്ല, അപ്പൊ ഈ പറഞ്ഞ പോലെ പോസിറ്റീവായി ചിന്തിക്കാം. മറ്റാൾ ഇനി എത്ര പറഞ്ഞാലും ഫോഴ്സ് ചെയ്താലും അത് അവർക്ക് സ്ട്രെസ് വരും. കാരണം ഇവരിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എന്താ എന്റെ മാത്രം എന്റെ വണ്ടിയുടെ കുഴപ്പമാണ്.
2: ആ സ്റ്റേജിലാണ് ശരിക്കും നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വരാം.
1: അപ്പൊ നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ പതുക്കെ പതുക്കെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുന്നതനുസരിച്ച് ഇവർക്ക് പോസിറ്റീവ് വരും. അപ്പം ചിലപ്പോൾ ഇത് പെട്രോൾ ഇല്ലെങ്കിലും അവർ പോയി പെട്രോൾ വാങ്ങി ഒഴിക്കും. അങ്ങനെയൊക്കെ ഒരു സൊല്യൂഷൻ അവിടെ കണ്ടെത്തില്ല. മറ്റെന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിരിക്കും ഇവർ. ഇതെന്താ എൻ്റെ വണ്ടിയുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമാണ്, ഇത് അവരെല്ലാവരുടെ വണ്ടി ഓടുന്നു. പക്ഷെ അതിന് പകരം ആ പോയി പെട്രോൾ, ഇതായി പെട്രോൾ ഇല്ല, ഞാൻ പെട്രോൾ വാങ്ങി വെച്ച് കൂട്ടി നോക്കാം എന്നൊക്കെ പറയേണ്ട ആ സ്റ്റേജൊന്നും ഉണ്ടാവില്ല അവർക്ക്. അവർ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന അവസ്ഥ. മെഡിക്കേഷൻ കൊടുക്കുമ്പം ക്ലാരിറ്റി കിട്ടും, അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും, അവർ കുറച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ആ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ആക്ഷൻസിലും അത് വരും, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അവർ പതുക്കെ പതുക്കെ ആ ഹീലിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവർ ഇത്രയും പെട്ടെന്ന് ജീവിതത്തിലോട്ട് അവർക്ക് പോകാൻ പറ്റും,
2: വരാൻ സാധിക്കും എന്നുള്ളതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ശ്രോതാക്കൾക്കും ഇതൊക്കെ ഞങ്ങളുടെ പ്രശ്നമാണോ, ഇത് എൻ്റേതാണ് ഈ സംസാരിക്കുന്നതെന്നൊരു ഫീൽ വരും. അപ്പം നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ വെച്ച് വലിയ മുറിവുകളാക്കാതെ ഡോക്ടറെ കാണാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഈ നമുക്ക് ചുറ്റും സന്തോഷിക്കാൻ 1000 കാരണങ്ങളുണ്ടായിട്ടും 1000 പേരും നമ്മളെ സ്നേഹിക്കാനുണ്ടായിട്ടും, അല്ലെങ്കിൽ ആ സന്തോഷങ്ങളിലൊന്നും ഫോക്കസ് ചെയ്യാതെ ചില വ്യക്തികളോട്, ചില ഇഷ്ടങ്ങളോട്, അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് കംപ്ലീറ്റ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ പോലും ഫസ്റ്റ് തോട്ടായിട്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു മെസ്സേജ് നമ്മുടെ ഹാപ്പിനെസ് ആയിട്ട് മാറുന്ന, ഇങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ഡെപ്തിലുള്ള ഒരു ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞൊരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നത് റിലേഷൻഷിപ്പിനെയും സെൽഫ് ലവിനെയും അവരുടെ കരിയറിനെ എല്ലാം ബാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളുടെ ആവശ്യമുണ്ടോ ഡോക്ടർ?
1: പിന്നെ തീർച്ചയായിട്ടും. കാരണം ഇമോഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അത് നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡിപ്പെൻഡ് ചെയ്യുന്നതന്നെ നമുക്കൊരു ഭാവിയിൽ നമുക്ക് പ്രശ്നമാണ്. കാരണം നമുക്ക് ആരെയും നമുക്ക് 100% നമ്മളോടുകൂടെ നിൽക്കും, അവരുണ്ടാവും, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചിലപ്പം അവർ നമ്മളെ നിന്ന് വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പം അവിടെ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, ചിലവർ മരിച്ചു പോകാൻ ചാൻസ്. അപ്പം എന്തെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും നമുക്ക് അവരോട് പിരിയേണ്ടി ഒരവസ്ഥ വരും. അപ്പം അതിന് നമ്മൾ എപ്പോഴും തയ്യാറായിട്ട് ഇരിക്കണം, കാരണം അല്ലെങ്കിൽ നമ്മളത് ഭയങ്കരമായിട്ട് തകർക്കും. ആരുമില്ലാത്തൊരവസ്ഥയിൽ പോലും നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നമ്മൾ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം ഇന്നത്തെ കാലത്ത് മിക്ക വീട്ടിലും ഇപ്പം മക്കളാണെങ്കിലും എല്ലാവരും പല സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തകർന്നു പോകാൻ പാടില്ല, നമുക്ക് നമ്മുടെ കമ്പനി തന്നെ എൻജോയ് ചെയ്യാൻ പഠിക്കണം.
2: അതെ, തീർച്ചയായിട്ടും.
1: അത് നമുക്ക് ആരും ഇല്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു എൻജോയ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെ പ്രാർത്ഥിക്കുമ്പോഴോ അതൊക്കെ നമുക്ക് നമ്മളൊരു എൻജോയ്മെന്റ് ആയിട്ട് എടുക്കണം. അത് നമുക്കൊരു, പിന്നെ അത് മാത്രമല്ല കുറേ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നാളെ അവർക്കത് എത്രമാത്രം പ്രശ്നമാവും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളത്രയും 100% ഒരാളുടെ ജീവിതത്തിൽ അത്രയും നിൽക്കുന്ന, ചിലപ്പോൾ അവർ ചിലപ്പോൾ അത്രയും നമുക്ക് തിരിച്ചു തരണം എന്നില്ല, നമുക്ക് ഒരിക്കലും അങ്ങനെ നിർബന്ധിക്കാൻ പറ്റത്തില്ല, എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. കാരണം എല്ലാവർക്കും ഒരു സർക്കിളുണ്ട്, അവരൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ അതിപ്പോൾ ഒരു ഹസ്ബൻഡായാലും വൈഫായാലും അവർക്കിപ്പോൾ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ ഉള്ളിൽ വേറൊരാളെ കിടക്കുമ്പോഴത്തേനും എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നം വരുന്നത്. അപ്പം അതിപ്പോൾ എത്ര നമ്മൾ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാലും സ്നേഹം വേറെ, പക്ഷെ നമ്മൾ ഒരു ആ കൺട്രോളിങ്ങിലോട്ട് പോകുമ്പോഴത്തേനും അവിടെ പ്രശ്നം വരും. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും തിരിച്ച് പ്രതികരിച്ചാൽ അത് നമുക്ക് അത്രയും വിഷമം ഉണ്ടാക്കും. അപ്പോൾ ശരിക്കും നമ്മളപ്പോൾ അത് മനസ്സിലാക്കണം, നമുക്ക് അവർ നമ്മുടെയാണ്, നമുക്കവരോട് സ്നേഹമുണ്ട്, പക്ഷെ ഒരിക്കലും നമ്മളവർ എന്തായാലും ഏത് കാര്യമായാലും നമ്മൾ അതിര് കടന്നാലും പിന്നെ നമുക്കതൊരു പ്രശ്നം വരും, നമ്മളത് വിഷമിപ്പിക്കാൻ തുടങ്ങും, നമുക്കത് നമ്മളെ പിന്നെ നാളെ അത് ഹർട്ട് ചെയ്യാൻ തുടങ്ങും, നമുക്കത് താങ്ങാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അവരെ ജസ്റ്റ് അവരൊന്ന് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ നോക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം, അത് ചിലപ്പോൾ നമുക്ക് കാലാകാലം ഒരു നമ്മളത് മനസ്സിൽ നിന്ന് കളയാതെ വെക്കേണ്ട ഒരവസ്ഥ വരും. അപ്പം നമ്മൾ അപ്പോൾ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ.
2: അതെ,
1: ആ ഒരു സ്റ്റേജിൽ എത്തുന്ന മുന്നേ നമ്മൾ എല്ലാവരുടെ റിലേഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. നമുക്ക് നമ്മൾ കൊടുത്തോ വേണം കൊടുത്തോ, പക്ഷെ അത്ര തന്നെ അപ്പുറത്തുനിന്ന് നമുക്ക് കിട്ടണം എന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേനും നമ്മളത് പോട്ടെ സാരമില്ല എന്ന് വെക്കാൻ പഠിക്കണം.
2: ഇപ്പം
1: ചിലപ്പോൾ നമ്മൾ ഭയങ്കര എല്ലാം ഒരാളോട് എല്ലാം ഷെയർ ചെയ്യും, എല്ലാ കാര്യം പറയും, നമ്മൾ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു പറയും, പക്ഷെ അപ്പുറത്താൾ ചിലപ്പോൾ അത് അയാൾക്ക് അങ്ങനെ ശീലമില്ലാത്ത ആളായിരിക്കും, ചിലപ്പം പറയത്തില്ല, അപ്പം നമുക്ക് ഭയങ്കര ഹർട്ടാവും, എന്താ പറയാത്തെ അങ്ങനെ ഇങ്ങനെ ഞാൻ. അപ്പോഴത്തേനും അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് കേട, അപ്പോൾ അവർക്കത് അൺകംഫർട്ടബിളാവും, ചിലപ്പോൾ ആ റിലേഷൻ പ്രശ്നമാവും. അപ്പോൾ നമുക്കൊരു, അപ്പം നമ്മളത് പോട്ടെ എന്ന് വെക്കാൻ പഠിക്കണം. പോട്ടെ സാരമില്ല, ചിലപ്പോൾ മറന്നു പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ്.
2: അല്ല, ഇത് അങ്ങനെ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കുമല്ലോ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്.
1: അതെ അതെ.
2: അപ്പോൾ അവിടെയും
1: അങ്ങനെ പറ്റാത്ത സിറ്റുവേഷനിൽ പ്രശ്നം തുടങ്ങുമ്പോഴാണല്ലോ എല്ലാവരും പ്രൊഫഷണൽ ഹെൽപ്പിന് വരുന്നത്, അവർ തമ്മിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആവും. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ ആദ്യം തെറാപ്പി സജസ്റ്റ് ചെയ്യും. തെറാപ്പിയിൽ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ തെറാപ്പിസ്റ്റ് സൈക്കാട്രിസ്റ്റിന് അടുത്ത് വിടും, മെഡിക്കേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ചിലപ്പം ഈ ഡിപ്രഷനിലും ഇങ്ങനെയൊക്കെ വരാം. ഇപ്പം ഡിപ്രഷൻ, ഡിപ്രസീവ് ഡിസോർഡറിൽ ഭയങ്കര ഇവർ നെഗറ്റീവായി നെഗറ്റീവായി ചിന്താഗതി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി ആയിരിക്കും പോകുന്നത്. അപ്പോഴത്തേനും നമുക്ക് ഇഷ്ടം ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മുടെ കൂടെ വേണം, അങ്ങനെ ഒരു ഫീല് വരും. അവർ നമ്മൾ കെയർ ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പം അവർ ആസ് യൂഷ്വൽ ആയിരിക്കും ആ പാർട്ട്ണർ അവരോട് പെരുമാറുന്നത്. പക്ഷെ നമ്മൾ ഡിപ്രഷൻ ആയിരിക്കുമ്പോൾ നമുക്കിത് ഭയങ്കര നെഗറ്റീവായിട്ട് എല്ലാം നെഗറ്റീവായിട്ട് തോന്നും. കാരണം ഈ പോസിറ്റീവായിട്ട് നമുക്കും ഈ പറഞ്ഞ പോലെ ആ പോട്ടെ അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കാം ആൾക്ക് ഇപ്പം എന്നോട് സ്നേഹമില്ല, അത് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ല ആളിപ്പം എന്നെ അത്രയും കെയർ ചെയ്യുന്നില്ല, അത്രയും ശ്രദ്ധ തരുന്നില്ല, ചിലപ്പോൾ ഇനി ആൾക്ക് വേറെ വലിയ റിലേഷൻ കാണും. ഇങ്ങനെയൊക്കെ നമ്മൾ കാട് കയറി ചിന്തിക്കും. അപ്പം ആൾ എന്നത്തെ പോലെ ആയിരിക്കും, പക്ഷേ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ചിന്താഗതി കുറയുന്നതുകൊണ്ടാണ്, നെഗറ്റീവ് ആകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ചോദ്യം തുടങ്ങും, എന്താ വരാത്തെ, എന്താ ഇന്ന് ഇവിടെ നിൽക്കുന്നത്, എന്താ എൻ്റെ അടുത്ത് നിൽക്കാത്തെ, അല്ലെ ഇപ്പം എന്നെ മൈൻഡാക്കുന്നില്ല. അപ്പം അവർക്ക് വിചാരിക്കും ചേടാ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇവർ നമ്മൾ പ്രശ്നം വരും. അപ്പം ചിലപ്പം മിക്കവാറും ആദ്യം എല്ലാവരും സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകുന്നത്, ആദ്യം തന്നെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വരുന്നത് കുറവാണ്. അപ്പം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അപ്പം നല്ല ട്രെയിൻഡ് ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ഡിപ്രഷനാണെന്നുള്ളത്. അപ്പം അത് നമ്മളിപ്പോൾ തെറാപ്പി കുറേ കൊടുത്തിട്ടും വലിയ മാറ്റം വരത്തില്ല. അപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് റെഫർ ചെയ്യും. അപ്പം നമ്മൾ മെഡിക്കേഷൻ സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും അവർ ആ നെഗറ്റീവൊക്കെ മാറി പതുക്കെ പതുക്കെ പോസിറ്റീവായി കഴിയുമ്പോഴത്തേനും അത് ആ ഒരു പ്രശ്നം സോൾവ് ആവും. അപ്പം ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഇതെന്തെങ്കിലും ഡിസോർഡറാണോ, അല്ലെ പേഴ്സണാലിറ്റി പ്രശ്നമാണോ, അല്ലെ ഇവിടെ പഴയ ട്രോമയുടെ കാര്യം കൊണ്ടാണോ എന്നൊക്കെയുള്ള ആദ്യം അസസ്മെൻറ്റ് ചെയ്ത് അത് മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമുക്ക് ഈ ട്രീറ്റ്മെന്റ് മെഡിക്കേഷൻസ് വേണോ അല്ല തെറാപ്പി വേണോ എന്നൊക്കെ നമുക്ക് അസസ്മെന്റ് പറ്റത്തുള്ളൂ. കാരണം മിക്കവാറും എല്ലാവരും പറയും, വിളിക്കുന്നവരൊക്കെ ഇപ്പം ബുക്കിങ്ങിന് വിളിക്കുമ്പോൾ പറയും കൗൺസിലിംഗ് മതിയെ, കൗൺസിലിംഗ് മതിയെന്ന് പറയും. അപ്പം നമുക്ക് അറിയില്ല ഇതിപ്പോൾ കൗൺസിലിംഗ് മാത്രം മതിയോ എന്ന് ആദ്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ ആളോട് വന്നിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് ഇതെന്താ പ്രശ്നം, ഇപ്പൊ ക്ലിനിക്കൽ ഡിപ്രഷനൊക്കെ ആണെങ്കിൽ മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം, കൗൺസിലിംഗ് കൊണ്ട് മാത്രം പറ്റത്തില്ല, ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പറ്റത്തുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിലൊന്നും ആരും വരാറില്ല. അപ്പൊ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവര് അതേ പറയും കൗൺസിലിംഗ് മതി, കാരണം ഇവർക്കൊരു പേടിയുണ്ട് നമ്മൾ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത്. പിന്നെ നമ്മൾ എത്തി അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ചിലത് നമുക്ക് തെറാപ്പി മാത്രം മതി, അത് നമ്മൾ അവരടുത്ത് പറയും തെറാപ്പി, പിന്നെ തെറാപ്പി മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്ന മിക്ക കണ്ടീഷൻ ഇപ്പം എല്ലാവരും പറഞ്ഞു സൈക്കാട്രിസ്റ്റ് പോയ അപ്പം തന്നെ മരുന്ന് തുടങ്ങും. പക്ഷേ കാരണം എന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്ന കണ്ടീഷനൊക്കെ അങ്ങ് വേഴ്സനായിട്ടേ വരാറുള്ളൂ. ആദ്യം തന്നെ ഇപ്പം ഒരു തുമ്മലുണ്ട്, ആ ഡോക്ടറിനെ കാണാം, എല്ലാവരും പോവും. പക്ഷേ ഇന്ന് ഇച്ചിരി സങ്കടം ഉണ്ടെന്ന് ഡോക്ടറിനെ കാണാം, ആരും പോകത്തില്ല.
2: ആ
1: അത് സാരമില്ല, ഒരു ചായ കുടിച്ചാൽ മാറും, അല്ലെങ്കിൽ പുറത്തൊന്ന് കറങ്ങാൻ പോവാം, അല്ല ഒരു പാട്ട് കേൾക്കാം, അല്ലെ സിനിമ കേൾക്കാം, മാറും മാറും മാറും. കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഇതുകൊണ്ടാവാം, ചിലപ്പോൾ ഇന്ന് രാവിലെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാവാം. ഇങ്ങനെ വെച്ച് വെച്ച് വെച്ച് അവസാനം ഇവർക്ക് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാനോ കോംപ്രമൈസ് ചെയ്യാനോ ഒരു കാരണം കിട്ടാത്തൊരവസ്ഥ ആ സ്റ്റേജിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് എത്തുള്ളൂ. ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാനില്ല, അവരെ ഇന്ന് തെറാപ്പി കൊടുത്താലും ഒന്നും ഏക്കാത്തൊരവസ്ഥയിൽ നമ്മളടുത്ത് കിട്ടുന്നത്. അപ്പം നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തെറാപ്പി സജസ്റ്റ് ചെയ്യും. പക്ഷെ അപ്പം അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടല്ലോ, അതാ എല്ലാവർക്കും
2: സൈക്കാട്രിസ്റ്റിൻ്റെ
1: അവർ എത്തുമ്പോൾ തന്നെ അപ്പം തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇത്രയും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ നമ്മളടുത്ത് വരുമ്പോൾ പോട്ടെ കുഴപ്പമില്ല എന്ന് പോയി കിടന്ന് ഉറങ്ങ്, ഉറക്കം മാസങ്ങളും വർഷങ്ങളായിട്ട് ഉറങ്ങാത്ത ആളോട് കുഴപ്പമില്ല എന്ന് പോയി ഉറങ്ങ് ഉപദേശിച്ച് വിട്ടാൽ ഉറങ്ങത്തില്ല. പിന്നെ ഒരു ദിവസം നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് എന്തുമാത്രം സ്ട്രെസ് ഉണ്ടാക്കുന്ന. ഇപ്പൊ ഇന്നിപ്പോ ഞാനിങ്ങനെ ഒരു സ്റ്റഡി ഉണ്ട്, അതായത് പണ്ടേ ഇങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതാ ഏറ്റവും നല്ല ഫിസിക്കൽ ഹെൽത്ത് നല്ലതാന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് ജിമ്മിലും അങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല, നന്നായിട്ട് ഒരു 8 മണിക്കൂർ ഉറക്കമാണ് ഏറ്റവും ആവശ്യം എന്നുള്ളത്.
2: ഫിസിക്കൽ
1: ആക്ടിവിറ്റി മാത്രം, അത് മാത്രം. കാരണം നമ്മൾ എത്ര പേര് ഫിസിക്കൽ ആക്ടിവിറ്റി നല്ല ഫിറ്റ് ആയിരിക്കുന്നവരൊക്കെ എത്ര ഇപ്പം കാർഡിയക് അറസ്റ്റ് മരിക്കുന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് കുറയ്ക്കുക, അതായത് നന്നായിട്ട് ഉറങ്ങുന്നതാണ് ഏറ്റവും ഇപ്പം പ്രാധാന്യം. എന്നാ ഇപ്പം എല്ലാവരും ഏറ്റവും അതാണ് ഏറ്റവും വേണ്ടത് എന്നുള്ളത്.
2: തീർച്ചയായിട്ടും മാം, ഈ അടുത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള വാക്കാണ് പാനിക് അറ്റാക്ക് വരുന്നു, പാനിക് അറ്റാക്ക് വരുന്നു. ഇൻസ്റ്റയിലും പാനിക് അറ്റാക്ക്, സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഇപ്പം ഞാൻ മാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം എനിക്ക് കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനായിട്ട് അന്തരീക്ഷമായിട്ട് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാതെ വരുന്ന സമയത്ത് പാനിക് അറ്റാക്ക് കൈവിറക്കുന്നു ചില ആളുകൾക്ക്. ഞാൻ ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ മാം വരുന്നതിന് മുന്നേ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു പെയിൻ വരുന്ന സമയത്ത് കൈ കുഴഞ്ഞു വരുന്ന രീതിയിലേക്ക് പോകുന്നു, കൈ വിറയ്ക്കുന്നു. ഈ സിറ്റുവേഷനൊക്കെ ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു മാം? ചിലർ തന്നെ മാറ്റിയെടുക്കും.
1: അത് ഈ പറഞ്ഞ പോലെ ഈ സാഡ്നസ് ഡിപ്രഷൻ പോലെ തന്നെ, ചിലപ്പോൾ അത് ആങ്സൈറ്റി ആയിരിക്കും. പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഭയങ്കര ഭയാനകമായിട്ടുള്ള
2: സംഭവമാണ്.
1: സാധാരണ ആങ്സൈറ്റി അത്രയല്ല. ഇപ്പം നമ്മൾ ചിലവർക്ക് സ്റ്റേജ് കയറുന്ന സമയത്ത് ഒരു വെപ്രാളവും കുറച്ചൊക്കെ വരും, അത് തന്നെ നമുക്ക് പാനിക് എന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു സോഷ്യൽ ആങ്സൈറ്റി ആയിരിക്കും എല്ലാവരും. അത് ആ കയറി കുറച്ച് സംസാരിച്ച് കഴിയുമ്പോൾ അതിനെ അത് ശരിയായിക്കോളൂ, ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട ചിലവർക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റി. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അടുത്ത നിമിഷം മരിക്കും, ആ ഒരു ഫീൽ
2: വരുന്നത്
1: മരിക്കും, ഉറപ്പായിട്ടും മരിക്കും. അവർക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ള അത്രയും ഭയാനകമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അത് രണ്ട് കണ്ടീഷനിൽ വരാം. ഒന്ന് പാനിക് ഡിസോർഡർ എന്ന് പറയും. പാനിക് ഡിസോർഡർ എന്ന് പറയുമ്പം വേറെ ഒന്നും സ്ട്രെസ് ഒന്നും വേണമെന്നില്ല, വേറെ പ്രശ്നമൊന്നും വേണമെന്നില്ല. ഇതിങ്ങനെ ആസ്ഥാനത്ത് ഈ ഒരു സംഭവം വരും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പാനിക് എന്ന് പറഞ്ഞ സംഭവം, ആങ്സൈറ്റി എന്ന് പറഞ്ഞ സംഭവം, ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളത്. നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിൽ തീ കത്തുന്നു, അല്ലെ നമ്മളടുത്തൊരു പാമ്പ് നമ്മുടെ കൂടെ എഴുതുന്നു, അപ്പോൾ നമ്മളിങ്ങനെ കൂളായിട്ട് അവിടെ നിൽക്കട്ടെ ആ കത്തട്ടെ എന്നുള്ള ആ മാനസികാവസ്ഥയാണെങ്കിൽ നടക്കില്ല. അപ്പം നമുക്കൊരു പ്രൊട്ടക്ഷൻ അല്ല വേറെ ആളെ രക്ഷിക്കാൻ. അപ്പം ആ സമയത്ത് പാനിക് ആവുന്നത് നല്ലതാ, അതൊരു ഗുണത്തിനാണ്. കാരണം നമ്മൾ അന്നേരം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ബ്രെയിൻ സിഗ്നൽ വരും, പോയിടണം, വിളിക്കണം, രക്ഷപ്പെടുത്തണം, വെള്ളം ഒഴിക്കണം, അല്ലെ പാമ്പിനെ വിളി, അത് ശരിക്കും ഒരു നല്ല കാര്യം. പക്ഷേ ഈ ഒരു സിഗ്നല് ആസ്ഥാനത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചിലവർക്ക്. ചിലപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നതായിരിക്കും, ഒരു ടെൻഷനൊന്നുമില്ല, പെട്ടെന്ന് ഒരു വരവ്. അപ്പത്തേനും ഇവർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണുമ്പോഴേക്ക് സമാധാനം. അപ്പം അവിടെ പോയി പിന്നെ ECG എടുക്കും, പിന്നെ അവർ കാർഡിയോളജിസ്റ്റിനെ റെഫർ ചെയ്യും, അവിടെ എല്ലാ സ്കാനും ചെയ്യും. അവരുടെ മിക്കവാറും ഈ പാനിക് ഡിസോർഡർ നമ്മൾ വരുന്നിടത്ത് ഒരു 100-150 ECG കാണും അവരുടെ കയ്യിൽ. കാരണം ഇത് പലർക്കും അറിയത്തില്ല, ഇത് മനസ്സിന്റെ ബുദ്ധിമുട്ട് ഐ മീൻസ് ഇതാണ്. അപ്പൊ എല്ലാവരും ഒരു ഫിസിക്കൽ സിംറ്റംസ് ആണല്ലോ കൂടുതൽ വരുന്നത്. ചിലവർക്ക് തലയിൽ പരിപ്പ്, മെയിൻ ആയിട്ട് നെഞ്ചിന്റെ പ്രശ്നം വരുന്നത്, അറ്റാക്ക് വരുന്ന പോലെ ഒരു അതാണോ എന്നുള്ളത്. ഭയങ്കര ശ്വാസം കിട്ടുന്നില്ല, നെഞ്ച് പടപട അടിക്കുന്ന ഒരു ഭാരം പോലെ, പിന്നെ അത്രയും അതൊരു ഭയാനകമായിട്ടുള്ള ഒരു സംഭവം. അതായത് നമ്മളിപ്പോ അടുത്ത നിമിഷം മരിക്കും എന്നുള്ള നമുക്കൊരു ഫീല് കിട്ടുന്ന അങ്ങനെ അത്രയും. അപ്പൊ ഇവരെ എല്ലാ ടെസ്റ്റ് ചെയ്യും, ചിലവർ ഗ്യാസ്ട്രോയിൽ പോവും, കാർഡിയോളജി പോവും, അവിടെ ഇവിടെയും പല എല്ലാ ഡോക്ടർമാരെയും കണ്ട് എല്ലാ ആശുപത്രിയും പോയിട്ട് ചിലപ്പോൾ ചില ഡോക്ടർ പറയും ഇത് സൈക്യാട്രിയെ കാണണം എന്നുള്ളത്. പിന്നെ ചില ഡോക്ടേഴ്സും ചിലപ്പോൾ പറയത്തില്ല, കാരണം സൈക്യാട്രിയെ കാണുന്ന പറയുമ്പോൾ ഇവരെ ഇത് എങ്ങനെ എടുക്കുന്നുള്ളത്, പിന്നെ അവരുടെ അടുത്ത് പോവാത്ത അവസ്ഥയിലാവോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലവർ അത് പറയത്തില്ല. പിന്നെ ചിലവർക്ക് അറിയാത്തോണ്ടായിരിക്കും ചിലവരൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്ക്, ഇത് ബാക്കി ടെസ്റ്റൊക്കെ നോർമലാ. അപ്പൊ നമ്മളുടെ അടുത്ത് ഇപ്പൊ ഫസ്റ്റ് വന്നാലും നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യൂല, നമ്മൾ ഇതൊക്കെ ഒന്ന് റൂൾ ഔട്ട് ചെയ്യും, നീ ഹാർട്ടിന്റെ പ്രശ്നമുണ്ടോ അല്ല വേറെ വല്ല ഉണ്ടോ, കാരണം അതാണല്ലോ എമർജൻസി. അപ്പൊ അതൊക്കെ ഇല്ലാന്ന് എല്ലാം ടെസ്റ്റൊക്കെ ചെയ്തെല്ലാം നോർമൽ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പാനിക് ഡിസോർഡർ ആണെന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും മെഡിക്കേഷൻസ് കൊണ്ടേ മാറത്തുള്ളൂ, കാരണം ആ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് ഈ ഒരു ഇതും ഈ ഒരു കെമിക്കൽ ബാലൻസ് ആണ് ഭയങ്കരമായിട്ട്. അപ്പൊ അത് കുറച്ച് കൊണ്ടുവരണം. അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും പതുക്കെ പതുക്കെ, ഇതും പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ടുള്ളതാണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഐ മീൻസ് അതിൻ്റെ ഒരു എഫക്റ്റ് വരാൻ സമയമെടുക്കും, കുറഞ്ഞ് വരാൻ സമയമെടുക്കും. പക്ഷേ പെട്ടെന്ന് ഒരു ഇപ്പം 6 മാസം കൊണ്ട് വരുന്നതാണൊക്കെ അതിനൊക്കെ പെട്ടെന്ന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും, മറ്റേത് കുറച്ചും കൂടെ സമയമെടുക്കും. പിന്നെ അല്ലാത്ത ഈ പാനിക് ഡിപ്രഷനിൽ വരാം, അങ്ങനെ കുറേ ആൾ ഡിപ്രഷൻ കാണിക്കാൻ വരുന്നത് ഈ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ഒരു പാനിക് വരാൻ തുടങ്ങും. ഇവർക്ക് ചുമ്മാ വെപ്രാളം, ഉറക്കത്ത് ഞെട്ടി എണീച്ച് വെപ്രാളം, പിന്നെ എന്തെങ്കിലും സ്ട്രെസ് വരുമ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിനൊക്കെ അത് ഒരു ആങ്സൈറ്റിയും കൂടെ അതിൻ്റെ കൂടെ ഈ കടന്നു വരും ഡിപ്രഷൻ്റെ കൂടെ. അപ്പം അത് നമ്മൾ ഡിപ്രഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇത്
2: ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആകുലത ഈ പാനിക് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടോ?
1: ഇല്ല ഇല്ല, അത് അതൊക്കെ ആങ്സൈറ്റി, ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്നതാണ്, വൺ ഓഫ് ദി ആങ്സൈറ്റി ഡിസോർഡർ ആണ്
2: പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്.
1: അല്ല, സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, പിന്നെ സോഷ്യൽ ആങ്സൈറ്റി ആകുമ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ആങ്സൈറ്റി, പിന്നെ ചിലവർക്ക് സിറ്റുവേഷനൽ ആങ്സൈറ്റി ഉണ്ട്, ചിലർക്ക് പ്ലെയിന് കയറുമ്പം, അല്ലെ ചിലവർക്ക് ഇന്റർവ്യൂക്ക് പോകുമ്പോൾ, അല്ലാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ല, അല്ല ലിഫ്റ്റ് കയറുമ്പം അങ്ങനെ. അപ്പം അങ്ങനത്തെയാണ് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മെഡിക്കേഷൻ കൊടുക്കും, ആ ഒരു തൊട്ട് മുന്നേ കഴിച്ചാൽ മതി. അപ്പം പാനിക് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആങ്സൈറ്റി ഡിസോർഡറിൻ്റെ അണ്ടറിൽ വരുന്നത്, ഒരു ആങ്സൈറ്റി ആ സംഭവം. അപ്പം എല്ലാവർക്കും ആങ്സൈറ്റി ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും എല്ലാ ജീവിതത്തിലും ചെറിയ ചെറിയ, പക്ഷെ ചിലത് നമുക്ക് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. ചില ഭയങ്കരമായിട്ട് നമ്മളത് ബാധിച്ചെന്ന് ഈ പറഞ്ഞ പോലെ ഈ കാട് കയറി കാട് കയറി ചിന്തിച്ച് ചിന്തിച്ച് നമ്മളെ ഒരു ദിവസം പോവുക, അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് വേണം. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് പോയി ഇപ്പൊ ഇന്റർവ്യൂക്ക് പോകുന്നു, പോയി അവിടെ ഇരുന്ന് നമുക്ക് പാനിക് വന്ന് നമുക്ക് ആങ്സൈറ്റി കൂടി കൂടി നമ്മൾ ഇന്റർവ്യൂ എല്ലാം ഫ്ലോപ്പായി നമുക്ക് ഒരു കിട്ടുക. അപ്പൊ അതെന്നുവെച്ചാൽ നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു സ്റ്റേജായി. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് വേണം. അല്ലാതെ ചില ചെറിയ ആങ്സൈറ്റി നല്ലതാണ്, ഇന്റർവ്യൂക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ അവിടെ പോയി ഇരുന്ന് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് കാമാവും, ആദ്യം ഒരു കയറുമ്പോഴുള്ളൊരു പ്രശ്നമായിരിക്കും. അപ്പൊ അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ആവശ്യത്തിന് വേണ്ട ഒരു സംഭവമാണ്.
2: തീർച്ചയായിട്ടും മാനസികാരോഗ്യം എന്ന് പറയുന്നത് പല തലങ്ങളിലൂടെയാണ് അല്ലേ, അതായത് പല രീതിയിൽ നമ്മളെ അത് ഫേസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ എന്താ പറയുക, സഹപ്രവർത്തകരുടെ ഇടയിൽ, കുടുംബത്തിൽ, ജോലിയിൽ, നമ്മൾ കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്ന സിറ്റുവേഷൻ, അങ്ങനെ അങ്ങനെ പലതും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ചിലർ ചിരിക്കുന്നു ഉള്ളിൽ കരഞ്ഞുകൊണ്ട്, അല്ലേ ചിലർ വല്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുന്നു ഉള്ളിൽ, അങ്ങനെ പല പല രീതിയിൽ. സൈക്കോ എന്നൊക്കെ നമ്മൾ തമാശയ്ക്ക് പറയുമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും മാനസിക, ഇപ്പോൾ ഇമോഷണൽ ഡിപ്പെൻഡൻസി ആണെങ്കിലും ഫ്യൂച്ചറിനെ പറ്റിയിട്ടും ഇന്നലെ കഴിഞ്ഞ് പല ആളുകൾക്കും ഇന്നലത്തെ കാര്യങ്ങളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരുണ്ട്. അങ്ങനെ ചിലതൊക്കെ നമ്മൾ സ്വയം മാറ്റാനും നമ്മുടെ മാറ്റുന്ന പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ഡോക്ടറെ അടുത്തേക്ക്.
1: ഡിപ്രഷനിലാണ് മെയിൻ ആയിട്ട് പഴയ നെഗറ്റീവ് നമ്മൾ അതൊക്കെ മറന്ന് കാണും. പക്ഷേ ഡിപ്രഷൻ വന്നാൽ പഴയ നെഗറ്റീവൊക്കെ ഇങ്ങനെ തേട്ടി തേട്ടി വരും, എത്ര കഴിഞ്ഞാലും നമുക്കത് വിടാൻ പറ്റത്തില്ല. അതൊരു ഡിപ്രഷന്റെ ഒരു സിംറ്റംസ് ആണ്. ഈ നെഗറ്റീവ് ഇങ്ങനെ വീണ്ടും വീണ്ടും അത് ആ ചിന്തകൾ വീണ്ടും വീണ്ടും വരുക. എന്തെങ്കിലും ഒരു വിഷമമുള്ള സംഭവം ഇപ്പം നടക്കുമ്പം പഴയ നെഗറ്റീവൊക്കെ വലിച്ചിട്ട് അതിനെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതൊക്കെ ശരിക്കും ഒരു ഡിപ്രഷന്റെ സ്റ്റാർട്ടിങ്ങോ അല്ലെ ഡിപ്രഷൻ വേർഷൻ ആകുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ചിലപ്പം അതിൻ്റെ ഉള്ളൊരു തോട്ട്സ് ആയിരിക്കും. അപ്പം അതൊക്കെ നമ്മൾ ഡിപ്രഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ പതുക്കെ മാറും.
2: തീർച്ചയായിട്ടും അങ്ങനെ സാഹചര്യങ്ങൾ മാറുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ മാറുമ്പോൾ എത്രത്തോളം പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. മനുഷ്യന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, അവരിട്ടിട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ട ഒരാൾക്ക് മരണം സംഭവിക്കുമ്പോൾ, പ്രസവാനന്തരം, പിന്നീട് അങ്ങനെ വേണ്ട എന്തിനും ഏതിനും. ഇപ്പോൾ മാനസിക രോഗികളുടെ കൂട്ടമായിട്ട് ആക്ഷേപിക്കുകയല്ല, മാനസിക രോഗം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ പറഞ്ഞതുപോലെ ഉറക്കമില്ലാത്ത നമ്മുടെ ഫോണിന്റെ ഉപയോഗം അമിതമായ എന്ത് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ ഫോണും ഇന്റർനെറ്റും മതി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ഒന്നിൽ നിന്ന് മോചിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവിട്ടു പോവാൻ തുടങ്ങി എന്നതാണ് സാരം. അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കഴിഞ്ഞ ദിവസം ലോക മാനസിക ആരോഗ്യ ദിനമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ടീം എൻട്രോഡിയോ 91.2 പ്രശസ്തിയായിട്ടുള്ള സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷമീന അബ്ദുള്ള മാം അപ്പോൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാം നമുക്ക് അത്രത്തോളം സുപരിചിതയാണ്, എൻട്രോഡിയോ 91.2 നിലേറെ തവണ മാം വന്നിട്ടുണ്ട്. മാമിൻ്റെ ഹസ്ബൻഡ് ഷബീർ മുഹമ്മദ് സാർ നെഫ്രോളജിസ്റ്റാണ്. സാറും നമ്മുടെ അടുത്ത സുഹൃത്ത് തന്നെയാണ്, ഇടയ്ക്ക് ഓടിച്ചെല്ലാം ഭാഗത്തിന് നല്ലൊരു സുഹൃത്തുക്കൾ തന്നെയാണ് ഇവര്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മാം. ഇപ്പം ഞങ്ങളുടെ കേൾക്കുന്ന ശ്രോതാക്കളിൽ പലരും നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചോദിക്കൂ സ്വാതി, ഇതൊക്കെ ചോദിക്കൂ എന്ന് പറഞ്ഞ് നമുക്ക് വന്ന മെസ്സേജുകളും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത കുറച്ച് ചോദ്യങ്ങളൂടെയാണ് മാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ, നിർവഴിക്ക് നടത്താൻ മാമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു മാം.
1: നന്ദി എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും.
2: തീർച്ചയായിട്ടും മാം. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ചില ഈ അതുകൂടിയും ഒരു ദിവസം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെടുന്ന നേരങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ ആരുമില്ല, എല്ലാവരും നമ്മളെ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ആഗ്രഹിക്കുന്നവരെന്ന എല്ലാവരും ആ സമയത്ത് ഗവൺമെന്റിന്റെ ടെലി മനസ്സ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യൂ. ടെലി മനസ്സിൽ 24 hours അവർ നമ്മളെ കേൾക്കാനായിട്ട്, ആ ഒരു നിമിഷം നിങ്ങൾക്ക് ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ടെലി മനസ്സിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്യൂ. ഫൈനലി അവർ പറയുന്നത് തെറാപ്പി എടുക്കൂ, ഡോക്ടറെ കാണൂ. എന്നിരുന്നാലും ആ ടൈമിൽ നിങ്ങൾക്ക് നട്ടപ്പാതിരാത്രിക്ക് നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നാലും,
1: കാരണം ഒരു സെക്കൻഡ് മതി പലതും ചെയ്യാൻ. ചിലപ്പോൾ അത് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഡിസ്ട്രാക്ഷൻ ആകാം, അതായിട്ട് ഇവരുടെ മനസ്സ് മാറാം. അപ്പം അത് ചില്ലറയല്ല. ഇപ്പൊ രാത്രി നമുക്ക് പെട്ട ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴേ ഇവർക്ക് എന്താ ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ ആരെങ്കിലും ഒന്ന് വിളിച്ച് ജസ്റ്റ് സംസാരിക്കുമ്പോൾ അത് വലിയ റിലീഫാണ്.
2: അത്
1: അവർക്ക് ഭയങ്കര റിലീഫാണ്. അത് രണ്ട് വാക്ക് പറഞ്ഞാൽ രണ്ട് വാക്ക് പോട്ടെ എന്ന് കേൾക്കുന്നത് ചിലപ്പോൾ പല അവരെ തീരുമാനങ്ങളും മാറ്റാം. അവർ ചിലപ്പം ആത്മഹത്യയുടെ വക്കീല് ചെയ്യാനെല്ലാം റെഡിയായിട്ട് വിളിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ആ രണ്ട് വാക്കുകൊണ്ട് ചിലപ്പം
2: നിങ്ങളുടെ ജീവിതം മാറിയേക്കാം, ഒന്ന് ജീവിക്കാം. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ സുഹൃത്ത്, നിങ്ങൾക്ക് നട്ടപ്പാതിരാത്രിക്ക് വിളിക്കാൻ കഴിയുന്ന സുഹൃത്ത് എന്ന് നിങ്ങൾക്ക് വാഗ്ദാനം തന്നാലും ചില സാഹചര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഒരു ആരും പോയേക്കാം എന്നുള്ളൊരു ഉറപ്പോടുകൂടി വേണം നിങ്ങൾ മുൻപോട്ട് പോകാനായിട്ട്. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിനെ കൈവിടാതിരിക്കട്ടെ. ടെലി മനസ്സ്, ഗവൺമെന്റിന്റെ ഇങ്ങനെയുള്ള ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യുക, വിളിക്കുക, സംസാരിക്കുക. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ FSCC കൃഷ്ണപുരത്ത് മാം ഉണ്ട്. മനസ്സിനെ പതരാതെ പോക്കാൻ നിങ്ങൾ പ്രാപ്തരാകുക. താങ്ക് യു മാം. ഹൃദയത്തിന് ഭാഷയിൽ ഒരിക്കൽ കൂടി ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിംഗനാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയാണ് കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഇനി അടുത്തൊരു സന്തോഷ വാർത്തയെന്ന് പറയുമ്പം, നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ കൊല്ലം ജില്ല അടിപൊളി ഒരു പ്രോഗ്രാം മ്യൂസിക് കോൺസെർട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഘാടകരൊക്കെ നമ്മളോടൊപ്പം അടുത്ത ദിവസങ്ങളിൽ ചേരുന്നുണ്ട്. അപ്പോൾ കൊല്ലം ജില്ല ആനന്ദ ലഹരിയിൽ, പാട്ടിൻ്റെ ലഹരിയിൽ ഞാൻ ഇവരോടൊപ്പം കാണും കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് വൈൻഡ് ചെയ്യാൻ സമയമായി കേട്ടോ. സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 59:55 ആയിട്ടുണ്ട്. തൽക്കാലം ഞാൻ പോകുന്നു. കേട്ടുകൊണ്ടിരുന്നത് സ്റ്റുഡിയോയിൽ നമ്മുടെ കൂടെ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. പതിവില്ലാതെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്ക് യു മൈ ടീം. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: സ്വപ്നയിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാവിലെ ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രിയെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും മന്ത്രിസഭാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി പോരൂർ മുതൽ പൂനമല്ലി വരെയുള്ള മെട്രോ റെയിൽ സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച 5 റെയിൽവേ സ്റ്റേഷനുകളുടെ സമർപ്പണവും വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും ശ്രീ മോദി നിർവഹിക്കും. ഐഐടി മദ്രാസിലെ സുധാ ഗോപാലകൃഷ്ണൻ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94-ാം പതിപ്പ് വാരാണസിയിൽ നടന്നു. സമ്പൂർണാനന്ദ് സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ട് മുതൽ ദീക്ഷാമണ്ഡപ് വരെയായിരുന്നു റാലി. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത് യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സംരംഭം. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര പദ്ധതികളെയും സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചാണ് ഒരു റിപ്പോർട്ട്.
1: വനിതാ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള രാജ്യത്തെ സുപ്രധാന നടപടികളിൽ ഒന്നായിട്ടാണ് മുത്തലാഖ് നിരോധനത്തെ കണക്കാക്കുന്നത്. രാജ്യത്ത് മുത്തലാഖ് സമ്പ്രദായം നിരോധിച്ചതും അത് ക്രിമിനൽ കുറ്റമാക്കിയതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നിയമ പരിഷ്കാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2017 മുത്തലാഖ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് പിന്നാലെ 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും 2019 ഓഗസ്റ്റ് 1 മുതൽ ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത്, നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. നിഷാമുക്ത് യുവ അഭിയാന്റെ വിജയകരമായ 1-ാം മാസത്തിനുശേഷം 2-ാം മാസത്തിൽ ഫിറ്റ് യൂത്ത് ആസക്തിരഹിത യുവത്വം എന്ന പ്രമേയത്തിൽ ശാരീരിക ക്ഷമതയിലും കായിക വിനോദത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സൌദി അറേബ്യയിലെ റിയാദ് കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്നലെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിനൊപ്പം പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സാധാരണക്കാർക്കും അവർ ആശ്രയിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തികച്ചും അസ്വീകാര്യമാണെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. റിയാദിൽ വിമാനത്താവളത്തിന് നേരെ ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസമായിരിക്കും സമ്മേളിക്കുക. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത്. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം തുടക്കം. നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ഭക്തർ ആരാധിക്കുന്നത്. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ചു. സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തുന്നതോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. നവരാത്രി പൂജ കഴിഞ്ഞ് ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളിത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ദക്ഷിണ മൂകാംബികയായി അറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. വിജയദശമി ദിനത്തിൽ പുലർച്ചെ പൂജയെടുപ്പും തുടർന്ന് വിദ്യാരംഭവും നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: അക്ഷരത്തിന്റെയും കലോപാസനയുടെയും കേന്ദ്രമായ പനച്ചിക്കാട് ദക്ഷിണമൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി. ഈ മാസം 21 വരെ നീളുന്ന ഉത്സവ നാളുകളിൽ 3000-ൽ കലാകാരന്മാരാണ് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡപത്തിൽ തുടർച്ചയായി വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് 18-ാം തീയതി വൈകിട്ട് 6:30 ഗ്രന്ഥമെഴുന്നള്ളത്തും പൂജവെപ്പും നടക്കും. തുടർന്ന് 19 ദുർഗാഷ്ടമിയും 20 മഹാനവമി ദർശനവും മൂകാംബിക സംഗീതോത്സവവും നടക്കും.
0: കോഴിക്കോട് കേസരി ഭവനിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പി രവീന്ദ്രൻ ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 16 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചടങ്ങിൽ സംബന്ധിക്കും. തുലാമാസ പൂജയ്ക്ക് ശബരിമല നട തുറക്കുമ്പോൾ അരവണക്ഷാമത്തിന് സാധ്യതയെന്ന മാധ്യമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഉണക്കലരി ഉൾപ്പെടെ അരവണ നിർമ്മാണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ മാസം 13 തന്നെ അരവണ നിർമ്മാണം ആരംഭിക്കുമെന്നും ആശങ്കപ്പെടേണ്ട ആ സാഹചര്യമില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ കുന്ദമംഗലം മണ്ഡലത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ഹെൽത്തി കുന്ദമംഗലം പദ്ധതിക്ക് തുടക്കമായി. കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കുന്ദമംഗലം മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളെയും ഏകോപിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകൾ മുൻനിർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഭിന്നശേഷി ക്ഷേമം, മുതിർന്ന പൌരന്മാരുടെ സുരക്ഷ, ജീവിതശൈലി രോഗപ്രതിരോധം, ശുചിത്വം എന്നിവയിൽ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഇടപെടലുകളാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി പ്രത്യേക പരിശീലനം ലഭിച്ച NSS വിദ്യാർത്ഥികൾ വഴി സോഫ്റ്റ്വെയർ മുഖേന വാർഡ് തലത്തിൽ വിവരശേഖരണം നടത്തി ഡിജിറ്റൽ ഡാഷ്ബോർഡ് തയ്യാറാക്കുകയും കുന്ദമംഗലത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിച്ചുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും.
0: ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. വൈകിട്ട് 5 പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7 മത്സരം. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 2 ഉണ്ടായ അപകടത്തിൽ വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. ഡ്രൈവർ സുഹേൽ സജീവ് മദ്യപിച്ചിരുന്നതായി ആലുവ DYSP പറഞ്ഞു. നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തു. പ്രതിയെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അൽപ്പശി ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 18 നടക്കുന്ന വലിയ കാണിക്കും 19 നടക്കുന്ന പള്ളിവേട്ടയ്ക്കും ശേഷം ഈ മാസം 20 ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറോട്ടോടുകൂടി ഉത്സവം സമാപിക്കും. ഈ മാസം 26 മുതൽ നവംബർ 2 വരെ നടക്കുന്ന പരുമല പെരുന്നാളുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തേണ്ട പരുമലപ്പള്ളി സെമിനാരി ഹാളിൽ ചേർന്ന യോഗത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈയിലെത്തി. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. പെൺകുട്ടികളെ ആദരിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനും ആവശ്യപ്പെട്ട് ഇന്ന് പെൺകുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർകാശിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തി നിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഉദ്ഘാടനശേഷം പ്രധാനമന്ത്രി മെട്രോയിൽ യാത്ര ചെയ്തു. വിവിധ ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ലൂബോയിൽ ബേസ് സ്റ്റോക്ക് പദ്ധതിക്ക് തറക്കല്ലിടുന്ന അദ്ദേഹം IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും സന്ദർശിക്കും. അഭിജിത് ദീപ്കെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലായിരുന്ന CJP നേതാക്കളെ ഡൽഹിയിൽ സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കോടതി വിട്ടയച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ അഭിജിത് ദീപ്കെ, അശുതോഷ് രംഗ, സൌരഭ് ദാസ് എന്നിവരെ ഉപാധികളോടെ വിട്ടയക്കുകയായിരുന്നു. അതേസമയം അഭിജിത് ദീപ്കയുടെ മുത്തശ്ശിയുടെ മരണവാർത്ത അർഹമായ പരിഗണനയോടെ അദ്ദേഹത്തെ അറിയിച്ചിരുന്നതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. ഡൽഹിയിൽ നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ്. ദേശീയ തലസ്ഥാനത്ത് രാവിലെ 6 മുതൽ വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂഡൽഹിയിലെ സമീപകാല സംഭവങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓഫീസ് നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ തള്ളി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ ശക്തമായ സ്ഥാപനങ്ങൾ, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ പിന്തുണയോടെ സമാധാനപരമായ ഒത്തുചേരലിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സാധാരണ ഷെഡ്യൂൾ പ്രകാരം തന്നെ എല്ലാ ട്രെയിനുകളും ഇന്ന് സർവ്വീസ് നടത്തുമെന്ന് ഉത്തര റെയിൽവേ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ 4 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ന്യൂഡൽഹിയിലും ഹസ്രത് നിസാമുദ്ദീനിലുമെത്തുന്ന എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളും റദ്ദു ചെയ്തിരുന്നു. അതേസമയം 45 മെട്രോ സ്റ്റേഷനുകളുടെയും എൻട്രി എക്സിറ്റ് ഗേറ്റുകൾ തുറന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. സങ്കൽപ് അഭിയാൻ പദ്ധതിയിലൂടെ 1.06 ലക്ഷത്തിലധികം യുവാക്കൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നൽകിയതായി യുവജനകാര്യ കായിക മന്ത്രാലയം. മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് നാഷണൽ സർവീസ് സ്കീം എന്നിവയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത 200 സ്ഥാപനങ്ങളിലും ഗ്രാമങ്ങളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി രാജ്യത്തെ 100 പ്രധാന കാർഷിക ജില്ലകളിലാണ് പദ്ധതി ആരംഭിച്ചത്. ഓരോ ജില്ലയുടെയും പ്രത്യേക കാർഷിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കേന്ദ്ര സംസ്ഥാന പദ്ധതികളെയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെയും ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വനിതാ ശാക്തീകരണത്തിനായി നടപ്പിലാക്കിയ മുത്തലാഖ് നിരോധന നിയമത്തെക്കുറിച്ചാണ്. 2019 ജൂലൈ 30 പാർലമെന്റ് മുത്തലാഖ് നിരോധന ബിൽ പാസാക്കുകയും അതേവർഷം ഓഗസ്റ്റ് 1 ഇത് നിയമമായി നിലവിൽ വരികയും ചെയ്തു. തലമുറകളായി നിലനിന്നിരുന്ന അനീതിയാണ് മുത്തലാഖ് നിരോധനത്തിലൂടെ അവസാനിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടു.
1: തീൻ തലാഖ് കിത്നേ ഉതാർ ചഢാവ് സേ ഹമാരി മുസ്ലിം ബഹനേ ഇന്തജാർ കർ രഹി തീൻ തലാഖ് സേ മുക്തി കാ ബഹുത് മഹത്വപൂർണ ഔർ നാരി ശക്തി കേ സമ്മാൻ കാ കാം 17th ലോക്സഭാ നെ കിയാ ഹൈ സഭി മാന്യ സാംസദ് ഉൻകേ വിചാർ കുച്ച് ഭീ രഹേ ഹോ ഉൻകാ നിർണയ കുച്ച് ഭീ രഹാ ഹോ ലേക്കിൻ കഭി നെ കഭി തോ കഹേംഗേ കി ഹാ ഇൻ ബേട്ടിയോ കോ ന്യായ ദേനേ കാ കാം ഭീ കർനേ കേ സമയ ഹം വഹാ പീഢിയോ സേ ഹോതാ യാ ന്യായ ഹമനെ പൂരാ കിയാ ഹൈ ഔർ വോ ബഹനേ ഹമേ ആശീർവാദ് ദേ രഹീ ഹൈ.
0: യുവജനകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94th പതിപ്പിന് വാരാണസിയിൽ തുടക്കമായി. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാക്കൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസിത ഭാരതത്തിനായുള്ള നശാമുക്ത യുവ എന്ന പ്രമേയത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് പരിപാടി. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം നാളെ ആരംഭിക്കും. സഭ 9 ദിവസം സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സാധാരണക്കാർക്കും അടിസ്ഥാന സൌകര്യങ്ങൾക്കും നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അവ ഉടൻ അവസാനിപ്പിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കട്ടെയെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ നടക്കും. രാത്രി 7-നാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5-ന് പൂനെയിലാണ് മത്സരം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മുംബൈ സിറ്റിയുമായി ഏറ്റുമുട്ടും. നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് രാജ്യത്തുടനീളം ഭക്തിനിർഭരമായ തുടക്കം. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നു. കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ നവരാത്രി ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഒരു റിപ്പോർട്ട്.
2: നവരാത്രി നാളുകളിൽ ദുർഗാദേവിയുടെ 9 വ്യത്യസ്ത ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട് പത്മനാഭപുരത്തുനിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര സംയുക്ത സേനയുടെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷം നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഘോഷയാത്ര കിഴക്കേക്കോട്ടയിലെത്തുമ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപരമായ വരവേൽപ്പ് നൽകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതീദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കെരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23-ന് വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എറണാകുളം നെടുമ്പാശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് 3 മരണം. വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൌത്ത് കർണാടക സ്വദേശി ഇയാസ് എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, റോഡ് സേഫ്റ്റി കമ്മീഷണർ എന്നിവരിൽ നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ റിപ്പോർട്ട് തേടി. ഇന്ന് അന്താരാഷ്ട്ര ബാലികാ ദിനം. ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ ശബ്ദത്തിനും പ്രവർത്തനങ്ങൾക്കും കരുത്തു പകരുന്നതിനുമാണ് ഒക്ടോബർ 11 അന്താരാഷ്ട്ര ബാലികാ ദിനമായി ആചരിക്കുന്നത്. പെൺകുട്ടികളുടെ അവകാശങ്ങളെ സമഗ്രമായി അംഗീകരിക്കുന്നതിനും അവയ്ക്കായി നിലകൊള്ളുന്നതിനുമുള്ള ബോധവൽക്കരണത്തിന് ദിനാചരണം പ്രാധാന്യം നൽകുന്നു. ബാലവിവാഹം അവസാനിപ്പിക്കുക, പെൺകുട്ടികളുടെ അവകാശങ്ങൾക്കായി നിക്ഷേപിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരൈക്കൽ എന്നിവിടങ്ങളിൽ നാളെ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ഝാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിലും ഇതേ കാലാവസ്ഥ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തീരദേശ കർണാടകം, കൊങ്കൺ മേഖല, ഗോവ എന്നിവിടങ്ങളിൽ ചൂട് അനുഭവപ്പെടാൻ ഇടയുണ്ടെന്നും IMD അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ 8-ാമത് ഈ ലേലം ഈ മാസം 31 വരെ നീട്ടിയതായി സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. 30 വ്യത്യസ്ത സ്മരണികകളാണ് ഇത്തവണ ഈ ലേലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫോട്ടോ ഫ്രെയിമുകൾ, വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ pmmementos.gov.in ൽ ലഭ്യമാണ്. UGC നെറ്റ് ഡിസംബർ സെഷനിലേക്കുള്ള രജിസ്ട്രേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരംഭിച്ചു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ്, PhD എന്നിവയ്ക്ക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് UGCnet.nta.nic.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. തമിഴ്നാട്ടിൽ ചെന്നൈ മെട്രോ റെയിൽ പദ്ധതിയുടെ 2-ാം ഘട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. സൌദി അറേബ്യയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാർഷിക മേഖലയുടെ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഇന്ന് ഒരു വർഷം പൂർത്തിയാക്കുന്നു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് നാളെ തുടക്കം. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിനിർഭരമായ തുടക്കം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് ഇൻഡോറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: മനസ്സിനെ തൊട്ടറിഞ്ഞ പാട്ടുകളുമായി എന്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

കഞ്ചാവടിച്ച് കറിഞ്ഞത് അമ്മയ്ക്കൂട്.

കഴിക്കുന്നതും നാണം കെട്ടതും മിണ്ടിപ്പോവട്ടെ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ AR വീണ്ടും AM ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.
0: നവരാത്രി
2: സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
3: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ഒപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ ദീപു ആനന്ദ് നിർമ്മലിന്റെ സേവനവും ലഭ്യമാണ്. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: യു ആർ ലിസ്ണിംഗ് എന്റർ റേഡിയോ 91.2.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി എം ഹോസ്പിറ്റലിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്ന അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ മുഹമ്മദ് റോഷൻ എ ആർ വീണ്ടും എം ഹോസ്പിറ്റലിൽ തിരികെ എത്തിയിരിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10:30 മുതൽ 3:30 വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
6: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
5: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
6: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
5: ഏവർക്കും ദീപാവലി ആശംസകൾ.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നന്മയുടെ വേറിട്ട ശബ്ദം ഇത്. എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഒരു സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വില കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
3: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ ആർ സി പി എം ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ഇ എൻ ടി, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. ആർ സി പി എം ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
7: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.0.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: ശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻഡ്.

0: ദിവാലി ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.1.

0: നമ്മളെന്താ പറഞ്ഞു
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സിൽ. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റ് റേഡിയോ 91.2.
4: എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം. വിജയകരമായി ബ്രിക്സ് ഉച്ചകോടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് നമ്മുടെ സംഘാടക മെരവിന്റെ സാക്ഷ്യപത്രമാണ്. യൂറോപ്പിനും വടക്കേ അമേരിക്കയ്ക്കും പങ്കാളിത്തമില്ലാത്ത ബ്രിക്സ് ഉച്ചകോടി വർത്തമാനകാല സമൂഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ശക്തിയാണ് ശരി എന്നത് പഴയ ചിന്താഗതിയാണ്. അത് ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളും ചേർന്നാണ് രാജ്യാന്തര നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നു എന്നുറപ്പാക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകണം. എല്ലാ രാജ്യങ്ങളും തുല്യരാണ്. അവരുടെ പരമാധികാരം മാനിക്കണം. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത്. തർക്കങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണം. തീരുവ യുദ്ധത്തിൽ നിന്നും ലോകത്തെ മോചിപ്പിക്കണം. പേരെടുത്തു പറഞ്ഞില്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെയാണ് ബ്രിക്സ് ഉച്ചകോടി വിമർശിച്ചത്. ഡ്രോൺ ആക്രമണങ്ങളുടെ പേരിൽ പരസ്പരം പഴിചാരുന്ന ഇറാനെയും UAE എന്ന രാജ്യത്തെയും ഉച്ചകോടിയിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞതും സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാൻ കഴിഞ്ഞതും ഇന്ത്യയുടെ വിജയമാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും സൃഷ്ടിക്കുന്ന പ്രതിരോധം എണ്ണയുടെ നീക്കത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയെ ധിക്കരിച്ച് ഈ കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളെ അമേരിക്കയും ഇറാനെ ധിക്കരിക്കുന്ന കപ്പലുകളെ ഇറാനും ആക്രമിക്കുന്നു. നിരന്തരം യുദ്ധം നടക്കുന്നതിനാൽ ഒട്ടുമിക്ക കപ്പലുകളും ഈ വഴിയുള്ള സഞ്ചാരപാത ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു. തന്മൂലം അന്താരാഷ്ട്ര വിപണിയിലെത്തുന്ന ക്രൂഡ് ഓയിലിന്റെ അളവിൽ വലിയ കുറവുണ്ടാവുകയും പെട്രോളിന്റെ വില കുതിച്ചുയരുകയും ചെയ്യുന്നു. ഇറാൻ അമേരിക്ക യുദ്ധമാണ് ഈ പ്രതിസന്ധിക്കു കാരണം. ഈ യുദ്ധം തുടരുമ്പോഴും ചെങ്കടൽ വഴി സൗദി അറേബ്യ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യുദ്ധം നീണ്ടുപോയിട്ടും ഊർജ പ്രതിസന്ധി രൂക്ഷമാകാതിരുന്നത്. ഈ ആഴ്ചയിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൗദികളുടെ ആക്രമണത്തിന്റെ ഫലമായി ചെങ്കടൽ വഴിയുള്ള സൗദിയുടെ എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഹൗദി വിമതന്മാരും ഇറാനും ആക്രമണം തുടരുകയാണെങ്കിൽ അന്താരാഷ്ട്ര രംഗത്ത് വലിയ ഊർജ പ്രതിസന്ധി ഉണ്ടാകും. സാധാരണ നാം കേൾക്കുന്ന ഒരു പരാതിയാണ് വായന മരിക്കുന്നു എന്നത്. എന്നാൽ പരമ്പരാഗത രീതിയിലുള്ള വായന മരിച്ചു എങ്കിലും ഇന്റർനെറ്റ് യുഗത്തിൽ വായനയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് എതിർവാദം. പുതിയ തലമുറ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട നിരവധി പേജുകളുള്ള ഡേറ്റകൾ നിത്യവും പ്രോസസ് ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ മനസ്സിന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന വായന കുറയുന്നു എന്നാണ് സിംഗപ്പൂർ സർക്കാരിന്റെ വിലയിരുത്തൽ. മനസ്സിന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്ന വായനയെ പ്രോത്സാഹിപ്പിക്കാനായി സർക്കാർ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സർക്കാർ വെബ്സൈറ്റിൽ കയറി വായിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കും. ഒരു ദിവസം 15 മിനിറ്റെങ്കിലും വായിക്കണം. ഇങ്ങനെ വായിക്കുന്നവർക്ക് ഓരോ ദിവസവും ഏതാനും പോയിന്റുകൾ ലഭിക്കും. അവസാനം ഇത് പണമായി മാറ്റാം. ഇതുവഴി ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു തുകയായിരിക്കും. ഇതൊരു പണസമ്പാദന മാർഗമല്ല. സങ്കീർണമായ ലോകത്തെ നേരിടാൻ ചിന്താശക്തിയും വിവേചന ബുദ്ധിയുമുള്ള വായനക്കാരുടെ തലമുറയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. പോളണ്ടിന്റെ തലസ്ഥാനമായ വാർസയിൽ നിന്നും ഉക്രൈനിന്റെ തലസ്ഥാനമായ കീവിലേക്ക് പോയ ഒരു തീവണ്ടിക്കു നേരെ ഞായറാഴ്ച റഷ്യയുടെ ആക്രമണമുണ്ടായി. പോളണ്ടിന്റെ അതിർത്തിക്കു സമീപത്ത് വെച്ചായിരുന്നു ആക്രമണമെങ്കിലും സ്ഫോടനം നടന്നത് ഉക്രൈനിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. പോളിഷ് ട്രെയിനിന്റെ എഞ്ചിൻ തകർന്നുവെങ്കിലും ആളപായം ഉണ്ടായില്ല. ഈ നടപടി നാറ്റോയിലെ അംഗമായ പോളണ്ടിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും നാറ്റോ റഷ്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം എന്നുമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ നാറ്റോയ്ക്ക് ഉറപ്പില്ല. ഒരു ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി, CIA ഇപ്പോഴത്തെ തലവൻ തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യക്തികൾ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ കടന്നുപോയി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത്. അതുകൊണ്ട് സ്ഫോടനത്തിന്റെ ലക്ഷ്യം ഈ വ്യക്തികളായിരിക്കാം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇവരുടെ യാത്രയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ചോർന്നത് വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് ഉക്രൈൻ കാണുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം മൂലം ഹോർമൂസ് കടൽ ദിക്കു വഴിയുള്ള എണ്ണ ടാങ്കറുകളുടെ നീക്കം ഗണ്യമായി കുറഞ്ഞു. ഹൗദികളും സൗദി അറേബ്യയും തമ്മിലുള്ള യുദ്ധം മൂലം ചെങ്കടൽ വഴിയുള്ള എണ്ണ നീക്കവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $100 ഉയർന്നു. തൽഫലമായി ലോകത്തെല്ലായിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. ഈ വില വർധനവ് അതേപടി ഇന്ത്യയിൽ അനുഭവപ്പെടാതിരിക്കുന്നത് ഭാരത സർക്കാരിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. എണ്ണ വില വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിച്ചു. സിറിയ, ഗോട്ടിമല, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് വലിയ ജനകീയ സമരങ്ങൾ ഉണ്ടായി. എന്നാൽ നവംബറിലെ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ യുദ്ധം തുടരും എന്ന രീതിയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. February 28 ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടാകുന്നില്ല. പുണ്യനഗരമായ മെക്കയ്ക്കു സമീപം വരെ എത്തിയ ഹൗദികളുടെ ഒരു ഡ്രോൺ വെടിവെച്ചിട്ടതായി സൗദി അറേബ്യ അവകാശപ്പെട്ടു. ചരിത്രത്തിൽ ആദ്യമായി മെക്ക നഗരത്തിൽ സുരക്ഷാ മുൻകരുതലുകൾ പ്രഖ്യാപിച്ചു. വിശുദ്ധ നഗരത്തിനെതിരെയുള്ള ആക്രമണം വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. എന്നാൽ സൗദിയുടെ എണ്ണപ്പാടങ്ങളെയാണ് ആക്രമിച്ചത്, മെക്കയെ ആക്രമിച്ചിട്ടില്ല എന്നാണ് ഹൗദികളുടെ പ്രതികരണം. ഹൗദികളുടെ ആക്രമണത്തിന് തങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഇറാൻ പ്രതികരിച്ചു. ആരും തന്നെ ഹൗദികളെയും ഇറാനെയും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. 57 മുസ്ലിം രാജ്യങ്ങൾ അംഗങ്ങളായുള്ള ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോർപ്പറേഷൻ ഈ ആക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അധിക്ഷേപിച്ചു. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നാണ് മെക്ക പ്രതിരോധ സഖ്യം രൂപീകരിച്ചത്. ഈ സഖ്യത്തിൽ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ സഖ്യത്തെ ആക്രമിച്ചതായി കാണണം എന്നാണ് വ്യവസ്ഥ. സൗദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ മെക്ക സഖ്യം യുദ്ധത്തിൽ ചേരാനുള്ള സാധ്യതയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. ക്രിക്കറ്റ് ഇതിഹാസം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റന്മാരുടെ ഒരു സംഘം ഓസ്ട്രേലിയൻ ഭരണകൂടത്തിന് നിവേദനം നൽകി. 2023 മുതൽ തടവിൽ കഴിയുന്ന ഇദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവനോട് പുറത്തുവരാൻ കഴിയില്ല എന്നാണ് പഴയ സുഹൃത്തുക്കളുടെ ആശങ്ക. സുഹൃത്തുക്കൾ മാത്രമല്ല, പാകിസ്ഥാനിലെ പരമോന്നത നീതിപീഠവും ഇതേ ആശങ്ക പങ്കുവച്ചിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തെ ജയിലിൽ നിന്നും ഷിഫ ഇന്റർനാഷണൽ എന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റണം. വക്കീലുമായും അടുത്ത ബന്ധുക്കളുമായും ആശയവിനിമയം നടത്താൻ അനുവദിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കോടതി കഴിഞ്ഞ മാസം നിർദ്ദേശിച്ചിരുന്നതാണ്. ഒരു തടവ് പുള്ളിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയാൽ ഇതേ ആവശ്യം മറ്റുള്ളവർ ഉന്നയിക്കുമ്പോൾ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് പാക് സർക്കാർ കോടതിയെ അറിയിച്ചത്. വിദഗ്ധന്മാരെ കൊണ്ട് പരിശോധിപ്പിക്കുകയും ജയിലിൽ കിടക്കാനുള്ള ആരോഗ്യമുണ്ടെന്ന് എഴുതി വാങ്ങുകയും ചെയ്തുകൊണ്ട് പാക് സർക്കാർ ഇമ്രാൻഖാന്റെ ജയിൽ മാറ്റം തടയുകയായിരുന്നു. അടുത്ത കാലത്ത് തമിഴ്നാട് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 2 MLA മാർ തൽസ്ഥാനം രാജിവെച്ച് വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചു. തന്നെ വിജയിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ഇപ്പോഴത്തെ ഭരണകക്ഷിയിൽ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇവർ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടക്കാനും ഭരണകക്ഷിക്കാരായി നിയമസഭയിൽ തിരികെ എത്താനുമാണ് ഈ സാഹസം. ഒരു തിരഞ്ഞെടുപ്പ് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നു എന്നും രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിൽ ഉപതിരഞ്ഞെടുപ്പ് അനുവദിക്കരുത് എന്നും ആവശ്യപ്പെട്ട് ഒരു അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു. ഇപ്പോഴത്തെ നിയമം ഈ പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമല്ലെന്നും നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും കോടതി ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. പാർട്ടി മാറുമ്പോൾ നിയമസഭാ അംഗത്വം രാജിവെച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒരു നല്ല കീഴ്വഴക്കമായിട്ടാണ് സാധാരണ കാണുന്നത്. നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്ത് 3 മാസം കഴിയുന്നതിനു മുമ്പ് ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്താമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിൽ കുട്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. 13 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ആദ്യമായി ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നത് ഓസ്ട്രേലിയയിലായിരുന്നു. ഈ പാത പിന്തുടരുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഫ്രാൻസാണ്. എന്നാൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ കോടതി അനുവദിച്ചില്ല. ഡെൻമാർക്ക്, സ്പെയിൻ, സ്വീഡൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. ആദ്യമായിട്ടാണ് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾക്കും ബാധകമായ ഒരു നിയമം നിർമ്മിക്കുന്നത്. ദോഷവശങ്ങൾ ഒഴിവാക്കി നിർമ്മിത ബുദ്ധി മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള ഒരു നീക്കം എന്നാണ് പുതിയ പരിഷ്കരണത്തെ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഊർസുല വിശേഷിപ്പിച്ചത്. ഇതിനായി പ്രധാനപ്പെട്ട സമൂഹ മാധ്യമ ഉടമകളുമായി ചർച്ചകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായി ഇത്തരം നിയന്ത്രണങ്ങളെ കാണുന്നവർ പോലും അതിനനുകൂലമായി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ മേൽ 100% വരെ അധിക തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ല് അമേരിക്കൻ കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങളും പാസാക്കി. സെനറ്റിൽ ഭൂരിപക്ഷം കുറവാണെങ്കിലും പ്രതിനിധി സഭയിൽ വലിയ ഭൂരിപക്ഷമുണ്ട്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതോടെ ഈ ബില്ല് നിയമമാകും. റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്നതാണ് ഈ ബില്ല്. എണ്ണ വാങ്ങുന്നതിലൂടെ ഉക്രൈനെതിരെയുള്ള യുദ്ധം തുടരാൻ റഷ്യയെ സഹായിക്കുന്നു എന്നാണ് അമേരിക്ക

0: തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ വർദ്ധിപ്പിച്ച തീരുവയുടെ കാര്യത്തിൽ പോലും കാനഡ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി സമവായമുണ്ടാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീരുവയുദ്ധം കൂടുതൽ രൂക്ഷമാക്കുന്നതാണ് ഈ ബില്ല്.
1: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം. എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 90.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
1: കാലാന്തരം.
0: ഒക്ടോബറിന്റെ സവിശേഷതകൾ വളരെയധികമാണ്. ഒക്ടോബർ 10 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കത്തുകൾ എഴുതുകയോ തപാൽ വകുപ്പ് വഴിയുള്ള ഹോബികൾ ആരംഭിക്കുകയോ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഒക്ടോബറിലെ 11-ാം തീയതി നമ്മുടെ പെൺമക്കളെ സുരക്ഷിതമായി കാക്കാനുള്ള പ്രതിജ്ഞയെടുക്കുകയും സമൂഹത്തെ അത്തരത്തിൽ പരുവപ്പെടുത്തിയെടുക്കുകയും ചെയ്യാൻ വേണ്ടി ലോകവ്യാപകമായി പുതിയ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ദിവസമാണ്. ഒക്ടോബർ 12-നുമുണ്ട് സവിശേഷത. സന്ധിവാത രോഗത്താൽ വിഷമിക്കുന്നവർക്ക് സമാശ്വാസം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അത്. ലോകമാകമാനം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന ഈ കാലത്ത് അന്താരാഷ്ട്ര പ്രകൃതി ദുരന്ത ലഘൂകരണ ദിനമാണ് 13. ഒക്ടോബറിന്റെ സവിശേഷതകൾ അങ്ങനെ നീണ്ടുപോകുന്നു. ലോകത്ത് ഗുണനിലവാരം ഉറപ്പാക്കാനുള്ള ദിവസമാണ് 14. അന്ന് ക്വാളിറ്റി മാത്രമല്ല സ്റ്റാൻഡേർഡുകളും നിലനിർത്താനുള്ള ദിവസം കൂടിയാണ്. ഒക്ടോബർ 16 ലോക ഭക്ഷ്യ സുരക്ഷാ ദിവസമാണ്. ഭക്ഷ്യധാന്യങ്ങൾ സുരക്ഷിതമായി വെക്കാനുള്ള ആഹ്വാനമാണ് അന്നേ ദിവസം നൽകുന്നത്. ദാരിദ്ര്യ നിവാരണമാണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അങ്ങനെ നിരവധി സവിശേഷതകളുമായി ഒക്ടോബർ മാസം നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ചിമ്പൻസിയുടെ കഥ പറയാം. മനുഷ്യനുമായുള്ള അതിന്റെ ബന്ധമാണ് ഈ കഥയുടെ പിന്നാമ്പുറത്ത്. സിപ്പി എന്നാണ് ചിമ്പാൻസിയുടെ പേര്. ആൺചിമ്പാൻസി അല്ല, പെണ്ണാണ്. സിപ്പി എന്നാണ് പേരെങ്കിലും അതിന് ജെയ്ഡ് എന്ന ഒരു നാമമായിരുന്നു ഉള്ളത് എന്ന് ചരിത്ര ഗവേഷണങ്ങളിൽ സൂചിപ്പിക്കുന്നു. 1950 കാലം. സിപ്പി മനുഷ്യരെ പോലെ പല കാര്യങ്ങളും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവൾക്ക് അതിനുള്ള പരിശീലനം നൽകിയിരുന്നു. മനുഷ്യരെ പോലെ റോളർ സ്കേറ്റ് ചെയ്യും, സൈക്കിൾ ചവിട്ടും, പെയിന്റിംഗിൽ ഏർപ്പെടും, സംഗീതോപകരണങ്ങൾ വായിക്കുന്നത് പോലെ അഭിനയിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള സിപ്പി അന്നത്തെ കാലത്ത് ടെലിവിഷനുകളിലും ഒരു കൗതുക മൃഗമായി മാറി. അതിനുശേഷം കഥയൊക്കെ മാറി. ചിമ്പാൻസിക്ക് മനുഷ്യനെ പോലെ പെരുമാറാൻ കഴിയുമോ എന്നായിരുന്നു അന്നത്തെ ചോദ്യം. ചിമ്പാൻസി നമ്മുടെ പരിണാമത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒരു ജീവിയായിരുന്നു എന്നത് ആരും ഓർക്കാഞ്ഞതാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളായിരുന്നോ എന്ന് അറിയില്ല. അക്കാലത്തെ പരിശീലന രീതികളെക്കുറിച്ച് ധാരാളം രേഖകളും ഉണ്ട്. മൃഗങ്ങളെ വിനോദത്തിനായി ഉപയോഗിച്ചതിന്റെ എത്തിക്സ് എന്താണെന്ന് അതിൽ പറയുന്നുമുണ്ട്. സിപ്പിക്ക് ശരീരത്തിൽ വൈദ്യുതി ഷോക്ക് നൽകിയിരുന്നത്രേ. പല്ലുകളൊക്കെ നീക്കം ചെയ്തിരുന്നു. ഇതെല്ലാം അക്കാലത്തുണ്ടായ ചില ആരോപണങ്ങളും കൂടിയാണ്. സിപ്പിക്ക് കൗതുകകരമായ ഒരു കാര്യമുള്ളത് അവൾക്ക് ഇരട്ട മുഖമുണ്ടായിരുന്നത്രേ. ഒരു വശത്ത് ചിമ്പാൻസികളുടെ തന്നെ സ്വഭാവം കാട്ടുകയും മറ്റൊരിടത്ത് ബുദ്ധിപരമായ ചില കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ഈ മൃഗം വളരെ കൗതുകങ്ങൾ സൃഷ്ടിച്ചു. സിപ്പിയെ ഒരു ചിമ്പാൻസി മാത്രമായി വിശേഷിപ്പിച്ച് അവസാനിപ്പിക്കാൻ ഇന്നും കഴിയില്ല. ധാരാളം ടെലിവിഷൻ ഷോകളിൽ അവൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവളുടെ കഥ വിശാലമായ പശ്ചാത്തലങ്ങളിൽ അന്നത്തെ മനുഷ്യർ കണ്ടിരുന്നു. കാലാന്തരത്തിൽ ഒരു വായനക്കിടയിൽ ഇത്തരമൊരു ജീവിയുടെ കഥ കണ്ടതാണ് ആ അന്വേഷണത്തിന്റെ പിന്നാമ്പുറമായി മാറിയത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കാലത്തുമുണ്ട് സാമ്പത്തിക രംഗത്ത് വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ. പല പല പേരുകളിൽ മാറി വരുന്ന കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പുകൾ അരങ്ങേറാറുമുണ്ട്. ഓഹരി വിപണിയിൽ നിന്ന് ധാരാളം കഥകൾ അത്തരത്തിൽ കേൾക്കാറുണ്ട്. ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഒരു അറിയിപ്പ് അടുത്ത കാലത്ത് പുറത്തുവിട്ടു. പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഓഹരി വിപണിയിൽ നിന്ന് അമിതമായ നേട്ടം കൊയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ ധാരാളം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ കാണണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാർ എന്ന ഒരു പുതിയ വിഭാഗം ഉണ്ടായിരിക്കുന്നു. അവരുടെ പ്രചരണങ്ങളിൽ സമ്പത്തിനോടുള്ള ആർത്തി ഉണ്ടാക കാരണം പെട്ടെന്ന് അറിയാൻ വയ്യാത്ത നിക്ഷേപ മാർഗങ്ങളിലേക്ക് പോകാൻ പൊതുജനങ്ങൾ താല്പര്യം കാണിക്കാറുണ്ട്. അതാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയത്. എല്ലാത്തിനെയും അവിശ്വസിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഗ്രാമീണ മേഖലകളിൽ പോലും ഇത്തരം പ്രലോഭനപരമായ വാഗ്ദാനങ്ങൾ ഉണ്ടാകുന്നുണ്ടത്രേ. ഡിജിറ്റൽ കാലത്ത് ഇത്തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളുമൊക്കെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്താറുണ്ടല്ലോ. അതാവാം ഇത് പ്രത്യേകമായി സൂചിപ്പിച്ചത്. നിക്ഷേപ മാർഗങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപായി എല്ലാവരും അതിൽ ഉണ്ടാകാനിടയുള്ള റിസ്കിനെ കുറിച്ചും ഇത് ശരിയാവണ്ണം പ്രവർത്തിക്കുന്നതാണോ എന്ന് ഉറപ്പാക്കാനും ശ്രമിക്കണം എന്നാണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പറഞ്ഞതിന്റെ അർത്ഥം. പണത്തോടുള്ള താല്പര്യം കൂടി കയ്യിലുള്ള സ്വത്ത് കൂടി ഇല്ലാതാക്കുന്നതിനെതിരെയാണ് സെബി പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാന്തരത്തിൽ നമുക്ക് ഒരു ഗാനം കേട്ട ശേഷം തിരികെ വരാം.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. രസകരമായ ഒരു വാർത്ത. കൊല്ലത്ത് നിന്നാണ് അതിന്റെ ഉറവിടം. ജപ്പാനിൽ പരുത്തി കൃഷി ഉണ്ട്. അത് ചെയ്യാൻ അവരെ പഠിപ്പിച്ചത് ഒരു നാവികനാണ്. AD 799 ജൂലൈയിൽ ജപ്പാനിലേക്ക് പോയ ഒരു നാവികൻ. അയാൾ പോയത് കൊല്ലത്ത് നിന്നാണ് എന്നാണ് രേഖകളൊക്കെ പറയുന്നതത്രേ. ജപ്പാന്റെ ചരിത്രത്തിൽ പരുത്തിയും പരുത്തി ഉൽപ്പന്നങ്ങളും വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു. 8th century കൊല്ലത്ത് നിന്നും അവിടേക്ക് പോയ ഒരു നാവികനാണത്രേ ഇത് കൃഷി ചെയ്യാൻ അവരെ പഠിപ്പിച്ചത്. ആ നാവികൻ പിന്നീട് അവിടെ പരുത്തി ദൈവം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരാധനാലയവും തുടങ്ങിയിട്ടുണ്ട്. വിചിത്രമായ വസ്ത്രധാരണമുള്ള ഒരാളായിരുന്നത്രേ ബോട്ടിൽ അവിടെ ചെന്നിറങ്ങിയത് എന്നാണ് അവിടത്തുകാർ പറയുന്നത്. ജപ്പാന്റെ രേഖകളിൽ തെഞ്ചുകു നിൻ എന്നാണ് അയാളെ വിശേഷിപ്പിക്കുന്നത്. ആ ബോട്ടിൽ പരുത്തി വിത്തുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. എന്നാൽ അത് വിജയമായിരുന്നു. ജപ്പാനിലെ പല ഔദ്യോഗിക ചരിത്ര രേഖകളിലും അദ്ദേഹത്തെ കുറിച്ച് പരാമർശമുണ്ട്. ഈ നാവികൻ അവിടത്തെ പ്രാദേശിക ഭാഷയുൾപ്പെടെ പഠിച്ചു. താൻ കൂൺലൂം എന്ന പ്രദേശത്തു നിന്നാണ് വരുന്നത് എന്ന് അവരോട് പറഞ്ഞുവെന്നും ചരിത്രത്തിലുണ്ട്. കൂൺലൂം എന്നതാണ് കൊയിലോൺ ആയി മാറിയത് അല്ലെങ്കിൽ കൊല്ലമായി മാറിയത് എന്നൊക്കെ ചില ചരിത്രകാരന്മാർ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ രസകരമായ ഒരു ബന്ധം കൊല്ലത്തിന് ജപ്പാനുമായി ഉണ്ടായതിന്റെ കഥയാണ് പരുത്തി ദൈവം എന്ന പേരിൽ അവിടെ ആരാധനാമൂർത്തിയായി അറിയപ്പെടുന്നത്. മലയാളികൾക്ക് ആനയോട് വലിയ സ്നേഹമാണ്. ഒരു കാലത്ത് ധാരാളം ആനകൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെല്ലാമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവയുടെ എണ്ണം കുറഞ്ഞു വന്നിരിക്കുന്നു. പരിപാലനത്തിനുള്ള വലിയ സാമ്പത്തിക ചിലവും പുതിയ കാലത്തെ നിയമങ്ങളുമൊക്കെ ആനകളെ പരിചരിക്കുന്നതിനും മറ്റുമായി വേണ്ടിവരുന്നു. ഗജപ്രേമികളെ വിഷമിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞയാഴ്ച പല്ലാട്ട് ബ്രഹ്മദത്തൻ എന്ന ആന വിടവാങ്ങിയത്. അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു മിന്നലാണ് ആനയുടെ മരണത്തിന് കാരണമായത്. ഗജശ്രേഷ്ഠ പദവി ലഭിച്ചിട്ടുള്ള ഈ കൊമ്പൻ തൃശൂർ പൂരത്തിലടക്കം തിടമ്പേറ്റിയിട്ടുണ്ട്. വയസ്സ് 54. 10 feet ഉയരം. ശാന്ത സ്വഭാവക്കാരൻ. മനുഷ്യരോട് വളരെയധികം അടുത്തിരുന്നത്രേ. 30 years മുമ്പ് ആസമിൽ നിന്നാണ് ഈ കൊമ്പൻ കേരളത്തിലെത്തിയത്. ആദ്യം മറ്റൊരു പേരായിരുന്നു. അതൊക്കെ മാറി 16 years പല്ലാട്ട് കുടുംബത്തിന്റെ സ്വന്തമാണ് ബ്രഹ്മദത്തൻ. കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെയൊക്കെ പൂരങ്ങൾക്ക് പല്ലാട്ട് ബ്രഹ്മദത്തൻ മുന്നിൽ നിന്ന് ആ ചടങ്ങുകളെ ഗംഭീരമാക്കിയിരുന്നു. ഉത്സവപ്രേമികളുടെ ആ നല്ല കാഴ്ചകൾക്ക് ഇവിടെ അന്ത്യമായിരിക്കുന്നു. പല്ലാട്ട് ബ്രഹ്മദത്തന് കാലാന്തരവും സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇത്തവണ വയലാർ അവാർഡ് കിട്ടിയത് ആർ രാജശ്രീക്കാണ്. 50th വയലാർ അവാർഡാണ് ഇത്തവണത്തേത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച വെങ്കല ശില്പവും പ്രശസ്തി പത്രവുമാണ് സമ്മാനാർഹയ്ക്ക് ലഭിക്കുന്നത്. 54 pages പിന്നിട്ടത്രേ ആത്രയകം എന്ന അവരുടെ അവാർഡിനർഹമായ പുസ്തകം. വയലാറിന്റെ 50th സ്മൃതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന 1 year നീളുന്ന പരിപാടികളുടെ ഭാഗമായി അവർക്ക് സമ്മാനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നൽകും. തമിഴിന്റെയും തെലുങ്കിന്റെയും സിനിമാ മേഖലയിൽ വളരെ വ്യത്യസ്തമായ ധാരാളം മുദ്രകൾ പതിപ്പിച്ച ഒരു സംവിധായകൻ നമ്മെ വിട്ടുപോയി. തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് അങ്ങനെ നിരവധി ഭാഷകളിൽ അദ്ദേഹം സിനിമയെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 60 വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ. മരിക്കുമ്പോൾ പ്രായം 94. സിംഗിതം ശ്രീനിവാസ റാവു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. റാവുവിന് വളരെ പ്രിയപ്പെട്ട നടനായിരുന്നു കമൽഹാസൻ. അദ്ദേഹത്തോടൊപ്പം വളരെ വ്യത്യസ്തമായ ഒരു സിനിമ എടുക്കുകയുണ്ടായി. സിംഗിതം ശ്രീനിവാസ റാവു പുഷ്പക വിമാനം എന്ന പേരിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു നിശബ്ദ ചിത്രം കൂടിയായിരുന്നു പുഷ്പക വിമാനം. ആന്ധ്രാപ്രദേശിലെ ഗുഡൂരിലാണ് സിംഗിതം ശ്രീനിവാസ റാവു ജനിച്ചത്. ഇന്ത്യൻ സിനിമയിലെ പല പ്രമുഖരെയും നായകരാക്കിക്കൊണ്ട് അദ്ദേഹം സിനിമകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ സിനിമകളാണ് അപൂർവ സഹോദരങ്ങൾ, മൈക്കൾ മദന കാമരാജൻ, മകളിയർ മട്ടും, പുഷ്പക വിമാനം, അങ്ങനെയൊക്കെ നിരവധി ശ്രദ്ധേയങ്ങളായ ചലച്ചിത്രങ്ങൾ. സിംഗിതം ശ്രീനിവാസ റാവുവിന് കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ. ഒപ്പം അദ്ദേഹത്തിന്റെ പ്രശസ്തമായ അപൂർവ സഹോദരങ്ങൾ എന്ന സിനിമയിലെ ഒരു ഗാനം കൂടി നമുക്ക് ആദരാഞ്ജലിയായി അർപ്പിക്കാം.

0: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
1: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
2: കാലാന്തരം തുടരുന്നു. ഒരിക്കൽ നശിച്ചുപോയ ഒരു ക്ഷേത്രം, മധ്യപ്രദേശിലെ ചമ്പൽക്കാട് എന്ന് പറയാൻ പോലും ആളുകൾ പേടിച്ചിരുന്ന ആ കൊള്ളക്കാരുടെ ഭൂമിയിൽ നഷ്ടാവശിഷ്ടങ്ങളിൽ നിന്ന് പുനർനിർമ്മിച്ച ഒരു ക്ഷേത്രമുണ്ട്, ബടേശ്വർ ക്ഷേത്രം. ആ ക്ഷേത്രം 2004 മുതൽ 2008 വരെ ഉള്ള കാലയളവിൽ വീണ്ടെടുക്കാൻ തീരുമാനിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപനമാണ് ഇത്തരത്തിലുള്ള നിർമ്മിതികളെയൊക്കെ സംരക്ഷിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ 200-ലേറെ ക്ഷേത്രങ്ങളുള്ള നഗരമായിരുന്നു ബടേശ്വർ. എന്നോ ഉണ്ടായ ഭൂമികുലുക്കത്തിൽ അത് പാടെ നശിച്ചുപോയി. പിന്നീട് ചമ്പൽ ഭൂമിയായി അത് മാറി. അവിടെ പിന്നീട് കൊള്ളക്കാരുടെ നിയന്ത്രണമായി. ക്ഷേത്രങ്ങളും അമൂല്യ വിഗ്രഹങ്ങളും ശിലകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിലും കൊള്ളക്കാർ അതൊന്നും നശിപ്പിച്ചില്ല. കൊള്ളക്കാരെ പേടിച്ച് മറ്റു മോഷ്ടാക്കളും അവിടേക്ക് വന്നില്ല. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലപ്പത്തിരുന്നവരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്ന് കൊള്ളക്കാരുമായി ആലോചിച്ച് ക്ഷേത്ര നഗരം പുനർനിർമ്മിക്കാൻ തീരുമാനമായി. കൊള്ളക്കാർ അവിടം വിട്ടുപോയി. ഖനി മാഫിയ അവിടേക്ക് കടന്നു വന്നു. എങ്കിലും പല വിഭാഗം ജനങ്ങളുടെയും ഏജൻസികളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ താല്പര്യത്തോടെ ക്ഷേത്രം പുനർനിർമ്മിച്ചു. നാഷണൽ കൾച്ചറൽ ഫണ്ടിൽ നിന്നും തുക ലഭിച്ചു. ഇന്ത്യയിലെ പ്രമുഖരായ ചില വ്യവസായികൾ ഈ പരിപാടിയെ സഹായിച്ചു. അങ്ങനെ തകർന്ന ക്ഷേത്രങ്ങളൊക്കെ തിരികെ വന്നു പഴയ ക്ഷേത്രങ്ങളുടെ അതേ മാതൃകയിൽ. അങ്ങനെ പുനർനിർമ്മിച്ച ബടേശ്വറിലെ ക്ഷേത്ര സമുച്ചയത്തിന് ഇപ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്കുള്ള സ്ഥാനവും പിടിച്ചിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം. നേച്ചർ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന ഒരു രോഗമുണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെടാത്ത സാഹചര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രോഗം. പ്രകൃതിയുമായി വേണ്ടത്ര സമ്പർക്കമില്ലാതെ വളരുന്നവർക്ക്, നഗരജീവിതം നയിക്കുന്നവർക്ക്, മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും സ്ക്രീൻ വെളിച്ചത്തിൽ ജീവിക്കുന്നവർക്കൊക്കെ ഈ രോഗം വന്നേക്കാം. ശാരീരികവും മാനസികവുമായി ചില ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടാകാം. മരങ്ങളും പച്ചപ്പും ഒക്കെ കാണുന്നത് കുറയുന്നതാണ് പ്രധാന കാരണം. വലിയ ഫ്ളാറ്റുകളിലും മറ്റും ജീവിക്കുന്നവർക്ക് പുറത്ത്

മനുഷ്യൻ അകലുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞത്. പ്രകൃതിയെ വേണ്ടത്ര സ്നേഹിക്കാത്തതുകൊണ്ട്, അതിന്റെ സൗന്ദര്യങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട്, പ്രകൃതിയുടെ ഈണങ്ങളിൽ ലയിച്ചു ചേരാൻ കഴിയാത്തതുകൊണ്ട് ഒക്കെ മനുഷ്യർക്ക് ഇത്തരത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിച്ചതാണ്. എന്തായാൽ തന്നെയും മനുഷ്യൻ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായത് എന്ന് തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയട്ടെ എന്ന് കാലാന്തരത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. കാലാന്തരം തയ്യാറാക്കി അവതരിപ്പിച്ചത് പി. സുനിൽകുമാർ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യൻ പ്രവൃത്തി ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പുതിയത് പുതിയത് കണ്ടെത്താൻ ചുമതലപ്പെട്ടവനാണ്. നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് ആവർത്തനമാണെന്ന് തോന്നുമെങ്കിലും അതെല്ലാം പുതിയതാണ്. കാരണം ആ ദിവസത്തിൻ്റെ ആ സമയത്തിൻ്റെ ഒരു നിമിഷം പിന്നീട് ഒരിക്കലും ഉണ്ടായതിൻ്റെ ആവർത്തനമോ അല്ല, ഇനി ഒരിക്കലും ആവർത്തിക്കുന്നതുമല്ല. അതേ ഇഷ്ടത്തോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ്, എന്തുകൊണ്ടാണ് നീ പ്രവർത്തിക്കാത്തത് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ചെയ്താൽ ശരിയാവുമോ, തെറ്റുപറ്റൂലേ, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ തെറ്റുപറ്റുക എന്നത് നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു സൂചികയാണ്. നാം മുന്നോട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അപ്രതീക്ഷിതമായ പല നിമിഷങ്ങളെയും പല സംഭവങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്നത്. ഒരാൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ ഒറ്റക്കിടത്തയിലാണെങ്കിൽ പിന്നീട് അയാൾക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കില്ല, കാരണം അയാൾ മുന്നോട്ട് ചലിക്കുന്നതേയില്ല. ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തെറ്റുകൾ സംഭവിക്കുന്നത് സഞ്ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കൂടുതൽ ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം ഞാൻ ആ മേഖലയിലൂടെയൊക്കെ കൂടുതൽ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണെങ്കിലും ഒരിക്കലും പിഴവ് സംഭവിക്കുമെന്നോർത്ത് അതിൻ്റെ പരാതി ഭയന്ന് നാം ആഗ്രഹിക്കുന്ന ചിലതൊക്കെ ചെയ്യാതിരിക്കുന്നത് മോശമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.

0: ദുബായ് നമ്മളെന്താ പറഞ്ഞുണ്ട്?
1: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന് ജോളി സിൽക്സില. നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻഡി റേഡിയോ 91.2.
1: എന്റെ അപ്പൂപ്പൻ കഞ്ഞാടത്ത് കേലൻ കൊട്ടിയ കൊട്ടും പുത്തിരി അമ്മൂമ്മ പാടിയ പാട്ടും കേട്ടു പഠിച്ചവരാണ് എന്റെ അപ്പനമ്മയും. അവർ പകർന്നു തന്ന ജീവിത നേരുമര്യാദകൾ പാടിപ്പൊലിപ്പിച്ചവരാണ് ഞങ്ങൾ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.